0: ಪತಂಜಲಿ ಪ್ರವಿಲಸನ್ ನಿಜ ಶೀರ್ಷ ದೇಶ ಶ್ರೀ ವೆಂಕಟಾಚಲಪತೆ ತವ ಸುಪ್ರಭಾತಂ.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് KS ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: ഇന്ന് സദ്വചനം നൽകുന്നത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ.
2: ഓം ശാന്തി. ഇന്ന് ലോകത്തിൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സുഖവും സന്തോഷവുമാണ്. സന്തോഷിക്കണോ ദുഃഖിക്കണോ അത് നമ്മുടെ തന്നെ തീരുമാനമാണ്. സന്തോഷം ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. എന്നാൽ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതം നമുക്ക് തന്നെ ഒരു ഭാരമാകുന്നുണ്ട്. കാരണം ജീവിതത്തോടുള്ള നമ്മുടെ വീക്ഷണത്തിൻ്റെ അപാകതകൾ കൊണ്ടാണ്. ജീവിക്കുവാനുള്ള ശാസ്ത്രം അഥവാ കല നമുക്ക് കൈമോശം വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭൗതികമായി എല്ലാം നിറഞ്ഞു കവിഞ്ഞിട്ടും മാനസികമായി ഭൂരിഭാഗം പേരും തളർന്നിരിക്കുന്നത്. ശാന്തി നഷ്ടമായിരിക്കുന്നത് ഉള്ളിലാണ്. എന്നാൽ എല്ലാവരും അന്വേഷിക്കുന്നതോ പുറത്തും. അതുകൊണ്ടാണ് ശാന്തി അന്വേഷിക്കും തോറും അകന്നു പോകുന്നത്. ശാന്തിയും സന്തോഷവും സമാധാനവുമൊക്കെ നമ്മുടെ ആന്തരിക പ്രോപ്പർട്ടിയാണ്, ആത്മാവിൻ്റെ സമ്പത്താണ്, ശരീരത്തിൻ്റെയല്ല. അതുകൊണ്ട് ശരീരത്തിലൂടെ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. മനുഷ്യർ സന്തോഷം കണ്ടെത്തുന്നത് പല മാർഗത്തിലൂടെയാണ്. നല്ല ഭക്ഷണം കഴിച്ച് നാവിലൂടെ ആനന്ദിക്കുന്നു, നല്ല പാട്ടുകൾ കേട്ട് ചെവിയിലൂടെ ആനന്ദിക്കുന്നു, നല്ല സുഗന്ധത്തിലൂടെ മൂക്കിന് ആനന്ദം ഉണ്ടാകുന്നു, നല്ല ദൃശ്യങ്ങൾ കണ്ട് കണ്ണിന് ആനന്ദമുണ്ടാകുന്നു. എന്നാൽ ഇതിലൂടെ സ്ഥായിയായൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സുഖവും സന്തോഷവും താൽക്കാലികമാണ്. ജീവിതത്തിലെ സന്തോഷവും സംതൃപ്തിയും ബാഹ്യമായ നേട്ടങ്ങളെ ആശ്രയിച്ചല്ല, അതൊരു ആന്തരിക അവസ്ഥയാണ്. ഒരു പ്രാവശ്യമെങ്കിലും അതീന്ദ്രിയമായ സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷണികമായ സുഖത്തിൻ്റെ പിന്നാലെ നാം പോകില്ല. മനസ്സും ബുദ്ധിയും പരിപക്വ അവസ്ഥയിലെത്തുമ്പോൾ ജീവിതത്തോടുള്ള വീക്ഷണത്തെ മാറ്റാനും സംതൃപ്തമായ ജീവിതം നയിക്കാനും സാധിക്കും. നാം പക്വതയിലെത്തി കഴിഞ്ഞാൽ കുട്ടികളുടെ കളിപ്പാട്ടത്തിനോട് കാണിക്കുന്ന നിസ്സാരമായ മനോഭാവമുണ്ടല്ലോ, അതുപോലെ ലോകത്തിലെ സർവ്വതും ഒരു കളി പോലെ അനുഭവമാകും. ആ നിമിഷം മുതൽ ഒരു കുട്ടി എങ്ങനെ ജീവിതം ആസ്വദിക്കുന്നു, അതേപോലെ നമുക്കും ജീവിതം ആസ്വദിക്കാൻ സാധിക്കും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം ശാന്തി.
1: നിങ്ങൾ കേട്ടത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ നൽകിയ സദ്വചനം.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 രാഗലയം, 9:00 സത്വചനം, 11:00 വണ്ടർ വേൾഡ്, 12:15 സ്ത്രീശക്തി, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 നിയമവേദി, 1:30 മധുരഗീതങ്ങൾ, 3:00 മിത്താരം, 3:30 കൃഷിജാലകം, 4:00 ഡയമണ്ട് ഡയലോഗ്സ്, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 9:00 കരിയർ കോമ്പസ്, 9:15 കഥാസരിത് സാഗരം, 10:00 നിശാഗന്ധി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ.

പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: ஒரு பந்த் நிரவதி சொப்னங்க ஓரோ ஆழ்சையும் லோக ஃபுட்போலில் எழுதப்படுகிறது. வெறும் மத்சரஃபலங்களல்ல, விகாரங்களோட தந்திரங்களோட அதிஜீவனங்களோட கதகளான. ஆ கதகளை அடுத்தறிஞ்சு மத்சரங்களோட உள்ளறகளிலேக்கு கடந்து கண்டதும் கேட்டதுமாய ஃபுட்போல் விசேஷங்களை விசகலனம் செய்து கொண்ட இந்திய யூனிவர்சிட்டி ஃபுட்போൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1:00 മന്ത്രി റോജി എൻ ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. BSSCയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO യുടെ ചരിത്രപ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെ ഉണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരക്കലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16 ആയി. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 1 ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10,00,000 രൂപയും പരിക്കേറ്റവർക്ക് 1,00,000 രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണവേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗേ സ്പെയിൻ മത്സരത്തിൽ ആദ്യപകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഉസ്മാൻ ഡെംബലയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20:32 ഡെംബലയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബെയാണ് ഫ്രാൻസിനു വേണ്ടി 4 ഗോൾ സ്കോർ ചെയ്തത്. 21 മിനിറ്റിൽ അസ്ഗാർഡ് വകയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ മറുപടിയില്ലാത്ത 5 ഇറാഖിനെ തകർത്ത് ഫ്രാൻസിനും നോർവേക്കും പിന്നാലെ 3 സ്ഥാനക്കാരായി. നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സാദിയോ മാനയെ ഫൌൾ ചെയ്തതിനെ തുടർന്ന് 10 ചുരുങ്ങി ഇറാഖ് സെനഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് മുന്നിൽ നിസ്സഹായരായി. 2 പകുതിയിൽ 25 മിനിറ്റിനുള്ളിൽ 4 സെനഗൽ എതിർ ഗോൾ വരയിൽ അടിച്ചു കയറ്റിയത്.
0: FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2 വിജയം. കൊല്ലത്തെ 26 റൺസിനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടിമെതിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ്

0: മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.
1: Ready Macfast 90.4 Time Check
2: 7 o'clock.

വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: லட்சுமி சில்க்ஸ் திருவல்ல முத்தூர் ஏட்டுமானூர்.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, നമസ്കാരം എല്ലാവർക്കും. രാവിലെ തന്നെ എല്ലാവരും നല്ല തിരക്കിലാണോ? അപ്പൊ എന്തായാലും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് കൂടെയുള്ളത് ദീപയാണ്. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പൊ എല്ലാവരും രാവിലെ നല്ല ഉഷാറായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ശനി, നാളെ ഞായർ. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ സ്കൂളിന് അവധിയായതുകൊണ്ട് തന്നെ ഇന്ന് കുറെ പേർക്കൊക്കെ സ്കൂളുണ്ട്. UPHS സെക്ഷനൊക്കെ ഇന്ന് സ്കൂളുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന തിരക്കുണ്ടായിരിക്കും. പിന്നെ ഇന്ന് ഓഫീസൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ പോകുന്ന തിരക്കുകളും ഒക്കെ ഉണ്ടാവും രാവിലെ തന്നെ. എന്നാലും രാവിലെ നമുക്ക് വിഷസൊക്കെ പറയാതെ അങ്ങനെ അങ്ങോട്ട് തിരക്കിലേക്കും അല്ലെങ്കിൽ പോകാൻ പറ്റുമോ അല്ലേ? രാവിലെ ആരുടെയെങ്കിലൊക്കെ ബർത്ത്ഡേ ഉണ്ടോ, വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ, ഇതൊക്കെ നമ്മൾ കേട്ട് ഗ്രീറ്റിംഗ് കാർഡ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്താലേ നമുക്കൊരു സന്തോഷവും സമാധാനവും കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും 0469273033 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസിലൂടെയും അറിയിക്കാം. അപ്പൊ ഇന്ന് June 27. ഇനി ഈ ഒരു ജൂൺ മാസം കഴിയാൻ അധികം ദിവസമില്ല. എന്ത് പെട്ടെന്നാണ് ഓരോ ദിവസവും നമ്മളിൽ നിന്ന് ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ കുറച്ച് പ്രത്യേകത പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഇന്ന് MSME ഡേ ആണ്. അതായത് ലോക മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ചെറുകിട ഇടത്തരം സംരംഭങ്ങളൊക്കെ നടത്തുന്നവരുണ്ടല്ലോ, അപ്പൊ അതിന്റെയൊക്കെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ നാഷണൽ സൺഗ്ലാസസ് ഡേ, സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിന്റെ ഒരു അവബോധം നൽകുന്ന ഒരു ദിവസമാണ് June 27 എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ ATM, അതായത് 1967 ലണ്ടനിലെ ബാർക്ലേസ് ബാങ്കിലാണ് ആദ്യത്തെ ATM സ്ഥാപിച്ചത്. പിന്നീടാണ് ഇപ്പം നമ്മൾ എല്ലാവരും ATM ഉള്ളത്. ആദ്യം സ്ഥാപിച്ചത് നമ്മുടെ ലണ്ടനിലെ ബാർക്ലേസ് ബാങ്കിലായിരുന്നു. അതുപോലെ തന്നെ കളർ TV എന്നൊക്കെ പറയുന്നത് നമുക്കെപ്പോഴും ഒരു കൗതുകമാണ്. ഫസ്റ്റ് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നവർക്ക്, അപ്പോൾ ആദ്യത്തെ കളർ TV പ്രദർശനം 1929 അമേരിക്കയിലെ ബെൽ ലബോറട്ടറീസിൽ ആദ്യമായിട്ട് അത് വിജയകരമായിട്ട് പ്രദർശിപ്പിച്ചു. നമ്മളിങ്ങനെ ഇന്ന് ഓരോന്നൊക്കെ കാണുമ്പോൾ അതൊക്കെ മുന്നേ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ കണ്ടുപിടിച്ചതാണെന്നുള്ളതാണ് അല്ലേ. പിന്നെ ലോക പ്രശസ്ത വീഡിയോ ഗെയിം കമ്പനി ഉണ്ടല്ലോ അതാരി, അത് സ്ഥാപിതമായിട്ടുള്ളത് ഈ ദിവസമാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ചരിത്ര സംഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെലൻ കെല്ലർ, അസാധാരണമായ ഇച്ഛാശക്തിയിലൂടെ ലോകത്തിന് മാതൃകയായ ആളാണ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറുടെ ജന്മദിനമാണിന്ന്. അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഇന്നത്തെ ദിവസത്തിനുള്ളത്. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം, ഇനി ബാക്കി ബർത്ത്ഡേയോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയോ ഇനി നിങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പം എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് രാജപ്പൻ ചേട്ടാ, എന്താണ് രാവിലെ തന്നെ വിശേഷം?
1: രാവിലെ പ്രത്യേകിച്ച്
0: എനിക്ക് ഇന്നലെ പറഞ്ഞ ഇന്നലെ ഒരു പനി വന്നിട്ട് കുറെ ദിവസമായി. അപ്പൊ അത് ഇന്നലെയാണ് എനിക്ക് ശബ്ദത്തിലൂടെ ആ പനി തിരിച്ചറിയാൻ പറ്റുന്നത്. ഇത്രയും ദിവസവും അല്ലാണ്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു, ഇന്നലെ മുതലേ ശബ്ദത്തിലേക്കും ബാധിച്ചിട്ടുണ്ട്. അതാണ് രാവിലെ തന്നെ എന്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ശബ്ദത്തിനും പനി, അതാണ്. പിന്നെ രാജപ്പൻ ചേട്ടാ, രാവിലെ ഒരു കാലിച്ചായ ഒക്കെ അടിച്ചോ?
1: കാലിച്ചായ
0: അപ്പൊ ഇന്നത്തെ വിശ്വസാർക്കാം. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വിഷസ് ആർക്കെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് പറയാൻ?
1: പ്രത്യേകിച്ച് പറയാൻ, ഇന്ന് നമ്മുടെ ബുധിന്റെ ഉള്ളവര് കാണും, ഉള്ളവർ കാണും, മറ്റാഘോഷങ്ങളുള്ള എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഞാൻ ഒരു നല്ല ആശംസ നൽകുന്നു. കൂടാതെ ദീപയ്ക്കും ഇരിക്കട്ടെ നല്ലൊരു ആശംസ.
0: താങ്ക് യു രാജപ്പൻ ചേട്ടനും ഇരിക്കട്ടെ നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ.
1: ആയിക്കോട്ടെ,
0: ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ അങ്ങനെ രാജപ്പൻ ചേട്ടൻ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സുലൈ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനെന്ന ഭാവം ഉള്ളിൽ നിറയുമ്പോൾ അന്നോളം ഉള്ള ജീവിതം മറന്ന് പെരുമാറുന്നവരുണ്ട്. ഓർക്കുക, എത്ര തണലേകിയാലും ഇലകൾ വേരാവില്ലല്ലോ. ശുഭദിനം നേരുന്നു, സുലൈ ഐനിക്കോൺ. സുലൈ ചേട്ടാ, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അപ്പൊ അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നിൽക്കില്ലല്ലോ, സമയം അതേപടി അങ്ങനെ പോവും. അപ്പം വിഷസൊക്കെ ഉള്ളവർ വേഗം തന്നെ വിളിച്ച് പറയുക. ലാസ്റ്റ് നിമിഷമാകുമ്പോൾ ഞാൻ എപ്പോഴും പറയുമല്ലോ, തിരക്കിട്ട് വിളിച്ച് എല്ലാവർക്കും വിഷസ് പറയാനായിട്ട് നിൽക്കുമ്പോഴേക്കും സമയം പോവും, കുറേ പേരുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആദ്യം വിളിച്ചു കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്,
0: ഗുഡ് മോർണിംഗ്. ആരാ വിളിക്കുന്നത്?
2: ഞാൻ മിനി ബാബു.
0: മിനി ചേച്ചി, എന്താണ് മിനി ചേച്ചി, രാവിലെ റേഡിയോ ഒക്കെ കൂട്ടി വെച്ചിരിക്കുവാണോ അവിടെ? ഞാനല്ല ഇവിടെ മിനി ചേച്ചിന്ന് വിളിച്ചത്, ഞാൻ നേരത്തെ വിളിച്ചത് അവിടെ കേൾക്കുന്നത്. അത്
2: കുറച്ചൊക്കെ
0: പുതിയ മിനി ചേച്ചിയാണോ? ഓ, അപ്പൊ അങ്ങനെ പറയണേ, ഇവിടെ മിനി റെജി ചുമത്രയുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ആ മിനി ചേച്ചിയാന്ന് വിചാരിച്ചു.
2: അല്ല, മിനി ബാബു ആലപ്പുഴ.
0: ആലപ്പുഴ?
2: ആലപ്പുഴ കളർകോട്.
0: അപ്പൊ നമ്മളൊരു ജില്ലക്കാരാണല്ലോ മിനി ചേച്ചി.
2: ആണല്ലോ.
0: പിന്നെ ഞാനും ആലപ്പുഴ ജില്ലയല്ലേ, ഞാൻ അമ്പലപ്പുഴയിലല്ലേ. ഓ, അത് ശരി. ഓക്കേ, അപ്പൊ എന്തായാലും സന്തോഷം. നമ്മുടെ സ്വന്തം ജില്ലക്കാരും നമ്മുടെ സ്ഥലത്തുള്ളവരൊക്കെ വിളിക്കുമ്പോ നമുക്കൊരു സ്പെഷ്യൽ സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ മിനി ചേച്ചി എന്താണ്, സുഖമായിട്ടിരിക്കുന്നോ? ഈ നമ്മുടെ മാക്ഫാസ്റ്റ് കേൾക്കാറുണ്ടായിരുന്നോ? അത് ശരി. അപ്പൊ എന്താണ് ഇന്ന് വിളിക്കാൻ പെട്ടെന്ന് തോന്നിയത്?
2: ഇന്ന് നമ്മുടെ മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ മൂപ്പും നമ്മുടെ ശിവചേച്ചിക്കും നമ്മുടെ നദീറെട്ടി അനിലപ്പള്ളി പിന്നെ നമ്മുടെ ശംസുദ്ദീൻ ചേട്ടൻ, ഇങ്ങനെ ശംസുദ്ദീൻ ചേട്ടന്റെ കുട്ടികളുടെ ബർത്ത്ഡേ
0: അല്ലായിരുന്നു?
2: ഞാൻ അത് കഴിഞ്ഞാണ് അറിഞ്ഞത്. മൂപ്പ് നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരുന്നു.
0: ഓക്കെ.
2: പിന്നെ നമ്മള് മക്വാസിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം.
0: ഓക്കെ മിനി ചേച്ചി, എന്തായാലും വിളിക്കാൻ വിളിച്ചല്ലോ, അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവർക്കും ആശംസ കൊടുത്തേക്കാം. മിനി ചേച്ചിക്കും ഫാമിലി എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. സന്തോഷം, എനിക്ക് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് വീണ്ടും സംസാരിക്കാം കേട്ടോ. ഓക്കേ. അപ്പൊ നമ്മുടെ ആലപ്പുഴക്കാരി മിനി ചേച്ചി കളർകോട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ അടുത്താണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വിളിക്കാൻ തോന്നിയതിൽ. ചില ഒരുപാട് പേര് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ, അപ്പൊ ചില സമയത്തായിരിക്കും നമുക്കിങ്ങനെ വിളിക്കണം എന്നൊരു തോന്നലുണ്ടാവുന്നത്. അപ്പൊ മിനി ചേച്ചി എല്ലാവർക്കും ഒരു ആശംസ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചടങ്ങിലേക്ക് കടക്കാം, നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മുഴുവഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: லட்சுமி சில்க்ஸ் திருவள்ளா முத்தூர் ஏட்டுமானூர்.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്കാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: അങ്ങനെ നമ്മള് വീണ്ടും ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ് ദീപകുട്ടി.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്
1: ശീബചേച്ചിയാ കുമരകം.
0: ശീബചേച്ചി, കുമരകം കാരി, എന്താണ് വിശേഷം?
1: വിശേഷം ഇന്നത് മൂന്നാലഞ്ച് ദിവസം കൂടി നല്ല അടിപൊളി വെയില്, സൂര്യൻ ഉദിച്ച് കണ്ട്, അതാണ് ഏറ്റവും വലിയ വിശേഷം.
0: ആണോ, അവിടെ മൂന്നാലഞ്ച് ദിവസം ആയോ സൂര്യൻ ഉദിച്ചിട്ടപ്പോ?
1: പിന്നെ സൂര്യനെ കണ്ടിട്ട് മൂന്നാലഞ്ച് ദിവസമായി.
0: മഴക്കാലായിരുന്നല്ലേ? ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയൊക്കെ ഇന്നലെ ഉള്ളായിരുന്നു തോന്നുന്നു, കുറെ ഇങ്ങനെ മൂടി നിന്നത്. ബാക്കി രണ്ടു ദിവസമൊക്കെ മുൻപ് നല്ല വെയിലായിരുന്നു.
1: ഇവിടെ മൂടി നിൽക്കുന്നു, സൂര്യനെ കണ്ടില്ലായിരുന്നു.
0: എന്തായാലും
1: ഒരു സന്തോഷം.
0: ഇന്ന് സൂര്യൻ വന്നപ്പം ശിവചേച്ചിയുടെ മുഖത്തും ആ ഒരു പ്രകാശം വന്നില്ലേ?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഇന്നത്തെ വിശ്വസാർക്ക ഇന്നത്തെ വിശ്വസാർക്കാണ്
1: ഇന്നത്തെ വിശ്വസ്. എനിക്ക് എന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു മഷിത്തണ്ട് ഗ്രൂപ്പ് ഉണ്ട്.
0: മഷിത്തണ്ട്,
1: മഷിത്തണ്ട്, അതായത് 1-7 വരെ പഠിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് സിന്ധുവിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്.
0: സിന്ധു, ഓക്കെ.
1: സിന്ധു, പിന്നെ സിന്ധുവിന് 1000 ബർത്ത്ഡേ ആശംസകൾ കൊടുക്കുന്നു. പിന്നെ നേരത്തെ വിളിച്ച മിനി ബാബു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ഞാനാണ് മിനിക്ക് നമ്പറൊക്കെ കൊടുത്ത് മിനി ഇങ്ങോട്ട് വിളിച്ചത്.
0: താങ്ക് യു ശീബചേച്ചി, അങ്ങനെ പരിചയപ്പെടുത്തിയത്. ഓക്കെ ഓക്കെ.
1: അപ്പം ഇന്നലെ പിറന്നാളായിരുന്നു. അപ്പം പിറന്നാൾ ആശംസകളൊക്കെ ഇന്നലെ കൊടുത്തു, ഒരിക്കൽ കൂടെ കൊടുക്കുന്നു.
0: മിനി ചേച്ചിക്കോ? മിനി ചേച്ചിയുടെ പിറന്നാളായിരുന്നു ഇന്നലെ.
1: ഇന്നലെയായിരുന്നു. ഞങ്ങൾ വിഷ് ചെയ്തു.
0: ഓക്കെ.
1: അപ്പൊ ഒരിക്കൽ കൂടി മിനിക്ക് പിറന്നാൾ ആശംസകൾ കൊടുക്കുന്നു. പിന്നെ നാളെ ഞങ്ങളുടെ വള്ളംകളിയുടെ മീറ്റിംഗ് നടക്കുക 10:30 നാളെ ആലപ്പുഴ ആ പുന്നമ്മയുടെ കടത്തിന്റെ അവിടെ വെച്ച്. അപ്പം അതിന് നല്ലൊരു ആശംസകൾ കൊടുക്കുന്നു.
0: ആഗസ്റ്റ്
1: 22-ാം തീയതി
0: വള്ളംകളി നടക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ.
1: അപ്പൊ നമ്മളെ കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞങ്ങളുടെ സൗഹൃദവാണി കൂട്ടുകാർക്കും
0: എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ ശീബചേച്ചി പറഞ്ഞ എല്ലാവർക്കും, കുറച്ചു പേരുടെ ലിസ്റ്റ് പറഞ്ഞു, നമ്മുടെ സിന്ധു ചേച്ചി മഷിത്തണ്ട് ഗ്രൂപ്പില് ബർത്ത്ഡേ ആണ്, അപ്പൊ അതിനൊരു സ്പെഷ്യൽ ആശംസ. മിനി ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ ഇന്നലെ? അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് നമ്മളും അറിയിക്കുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ആശംസകൾ നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ഇക്കയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക് ഫാസ്റ്റ്. എല്ലാ നെഗറ്റീവും പോസിറ്റീവായി കാണാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. പോസിറ്റീവ് ചിന്തകളുമായി ഉണരുക, പ്രവർത്തിക്കുക. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിനാശംസകളോടെ പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓക്കെ മുഹമ്മദ് ഇക്ക, മുഹമ്മദ് ഇക്കയ്ക്ക് ഇരിക്കട്ടെ പോസിറ്റീവോടുകൂടി തന്നെ നല്ലൊരു ദിവസത്തിന്റെ ആശംസ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശംസുദിനിക്ക. ഗുഡ് മോർണിംഗ് റേഡിയോ മാക് ഫാസ്റ്റ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് ശംസുദിനിക്ക. അടുത്ത മെസ്സേജ് അഷ്റഫിക്കയാണ് അയച്ചിരിക്കുന്നത്. നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർക്കും സമൂഹത്തിനുമൊക്കെ ഉപകാരപ്പെടാനാണ്. പക്ഷേ നമ്മുടെ മനസ്സും ശരീരവും ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. ആരോഗ്യമുള്ളപ്പോഴും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ സാധിക്കുമ്പോഴും നമ്മളെല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ആവശ്യകത വരുമ്പോൾ നാം അവഗണിക്കപ്പെട്ടേക്കാം. പരിചരിക്കുക, പരിഗണിക്കുക നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും. ശുഭദിനം നേരുന്നു ടി അഷ്റഫ്, വെസ്കൈപ്പുറം. ഓക്കെ അഷ്റഫിക്ക, അഷ്റഫിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ്സിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാം. ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ, ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് രാവിലെ നമുക്ക് എപ്പോഴും കിട്ടുന്നത് നല്ല നല്ല പാട്ടിൽ നിന്നും, പിന്നെ മറ്റുള്ളവർ നമ്മളോട് വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നതിൽ നിന്നും ഒക്കെയാണ് അല്ലേ. വളരെ ശോകമായിട്ട് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും? ഇല്ല. ഓരോരുത്തരും ഓരോരുത്തരുടെ വിഷമങ്ങൾ പറയും, പക്ഷെ രാവിലെ തന്നെ നമുക്ക് കുറച്ച്, നമ്മളെപ്പോഴും പറയില്ലേ പോസിറ്റീവ് എനർജി ഉള്ളവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളും കുറച്ച് പോസിറ്റീവ് ആകും. നല്ല നല്ല പാട്ടുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വെക്കാറല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ മൈൻഡ് ഒന്ന് പോസിറ്റീവ് ആക്കാൻ പാട്ടുകൾക്കൊക്കെ ഒരുപാട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. കനം കുറഞ്ഞ പുരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മക്ഫാസ്റ്റ് 90.4. ഗ്രീറ്റിംഗ് കാർഡ്സ്. നമുക്ക് നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആരാ ഇത്?
1: ഞാന്. എന്റെ സ്വരം കേട്ട് പരിചയമില്ല ശ്രോതാക്കൾക്കൊന്നും.
0: ഇല്ലില്ലില്ല, പറയണം. പറഞ്ഞാലേ ഞങ്ങൾക്ക്.
1: ദുബായിലെ ഒന്ന് ലാൻഡ് ചെയ്തു അന്നച്ചേച്ചി.
0: അയ്യോ, നമ്മുടെ ദുബായിക്കാരി അന്നച്ചേച്ചി നാട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നെത്തി?
1: ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച എത്തി. ശനിയാഴ്ച രാത്രി
0: കഴിഞ്ഞ
1: 10 മണിയൊക്കെ ആയപ്പോ എത്തി.
0: എന്നിട്ട് അതിനുശേഷം റേഡിയോ കഫേയില് പങ്കെടുത്തിട്ടുണ്ടോ?
1: ഇല്ല, ഞങ്ങള് വേളാങ്കണ്ണിക്ക് ഒരു ടൂറങ്ങ് പോയേക്കുവായിരുന്നു.
0: ആ, അത് ശരി. അപ്പൊ ടൂറൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു നമ്മള് റേഡിയോ കഫേലൊക്കെ പങ്കെടുക്കുമ്പോഴേ നമ്മള് പറയുമല്ലോ ദുബായിക്കാരി ദുബായിക്കാരി എന്ന്. എന്നിട്ട് ദുബായിക്കാരി വന്നിട്ട് പറഞ്ഞില്ല. ഇനിയിപ്പോ എവിടത്തെ കാര്യാന്ന് പറയണം?
1: ഇനിയിപ്പം ചങ്ങനാശ്ശേരിക്കാരിയാന്ന് പറഞ്ഞു.
0: ചങ്ങനാശ്ശേരിയാണല്ലേ അന്നച്ചേച്ചിയുടെ സ്ഥലം. ഓക്കെ, അപ്പൊ സുഖായിട്ടിരിക്കുന്നു അന്നച്ചേച്ചി? ശരി, അപ്പൊ എന്താണ് വിശേഷം ഇന്നത്തെ? എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ കോളിലൂടെ ആദ്യമായിട്ടാ സംസാരിക്കുന്നതെന്ന്
1: തോന്നുന്നു.
0: മറ്റേ മെസ്സേജിലൂടെ അല്ലേ കൂടുതലും നമ്മള് റേഡിയോ കഫേയിലൊക്കെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്, സോങ്സ് ഓൺ ഡിമാൻഡിലും ഒക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം.
1: ഒരുപാട് പേരെ നമ്മള് റേഡിയോ ഈ കഫേ കൂടെ അല്ല റേഡിയോ കൂടി കേട്ടിട്ടുണ്ട്. ഞാൻ കൂടുതലും രാവിലെ കേൾക്കാറില്ല. അവിടെ
0: മടി. ശരി, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: കൂടുതലും വന്നിട്ടുള്ളത്,
0: അതെ അതെ, റേഡിയോ കഫേയിലാണ് കൂടുതലും വന്നിട്ടുള്ളത്. ആ പാട്ട് പാടുമ്പോഴുള്ള ശബ്ദം പോലെ തന്നെ. ആ, അതന്നെ. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കൊച്ചു കുട്ടികൾ ചിരിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. ഇത്രയും മതിയോ രാവിലെ സുഖിപ്പിച്ചത്? അപ്പൊ എന്നത്തെ വിശേഷം ആർക്കാ?
1: ഇന്നത്തെ വിശ്വസം എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പൊ എന്റെ കാതോരം കൂട്ടുകാർക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ ദീപമോക്കും അമൃതമോക്കും അപൂർണ മോൾക്കും അവരോടൊക്കെ പറഞ്ഞു. ഞാൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്.
0: ആണോ? കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓ, അത് ശരി. അവരോടൊക്കെ ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ അന്ന ചേച്ചി ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി. നല്ലതായിട്ട് ഇരിക്കുക, നാട്ടില് സുഖമായിട്ട് അടിച്ചു പൊളിക്കുക കേട്ടോ. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ഓക്കെ, ബൈ. അങ്ങനെ നമ്മുടെ അന്ന ചേച്ചി നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക സന്തോഷമാണ്, കാരണം ഇവരെപ്പോഴും എല്ലാവരും ഇങ്ങനെ വിദേശത്തു നിന്നൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് നാട്ടിലെത്തി എന്ന് പറയുമ്പോഴേക്ക് നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ്. അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. അപ്പൊ അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ വിജയമ്മ ചേച്ചിയാണ്. കുറേ നാളായി ഞാൻ വിജയമ്മ ചേച്ചിയോടൊക്കെ സംസാരിച്ചിട്ട്. ജീവിതം ഒരു പുസ്തകമാണ്, സ്നേഹത്തെയും വേദനകളെയും തുന്നിക്കൂട്ടി നെയ്തെടുത്ത അനുഭവങ്ങളുടെ പേജുകളാൽ നിറഞ്ഞൊരു പുസ്തകം. ചില അധ്യായങ്ങൾ കണ്ണുനീരിൽ നനഞ്ഞതായിരിക്കും, ചിലത് ചിരിയാൽ നിറഞ്ഞതായിരിക്കും. എന്നാലും ഓരോ പേജിലും ഒരു പാഠമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, ഒരു കഥയുണ്ട്. ഗുഡ് മോർണിംഗ്. ഓക്കെ വിജയമ്മ ചേച്ചി, ഗുഡ് മോർണിംഗ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സിറാജാണ് വയനാട് നിന്ന്. ഇന്ന് നല്ല തിരക്കിലായിരിക്കും സിറാജ്, അല്ലെങ്കിൽ പനിയായിട്ടൊക്കെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ദീപ എന്ന് മാത്രമേ ഒരു മെസ്സേജ് ഉള്ളൂ. എന്തായാലും എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുത്തൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ സിറാജിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ അനിലേട്ടനാണ്. മൗനം ഒരു ശീലമാക്കൂ, പിന്നെ ഈ ലോകത്ത് നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പല പ്രശ്നങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല പരിഹാരം ഒരു പുഞ്ചിരി കലർന്ന മൗനമാണ്. ശുഭദിനം. ഹായ് ദീപുക്കുട്ടി, ഗുഡ് മോർണിംഗ്. പുതിയ മിനിച്ചേച്ചി, വെൽക്കം റേഡിയോ ഫാമിലിയിലേക്ക്. അമൃത കാർത്തികക്കുട്ടി, ദീപുക്കുട്ടി, ചങ്സ് ഗ്രൂപ്പ്, റേഡിയോ ഫാമിലി, ഗുഡ് മോർണിംഗ്. ഓക്കെ അനിലേട്ട, വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ആരെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വെൽക്കം കൊടുക്കുന്നത് എപ്പോഴും അനിലേട്ടനായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരെങ്കിലും പറയും വരുന്ന സമയത്ത് നമ്മളുടെ ഫാമിലിയിലേക്ക് വെൽക്കം എന്ന് പറഞ്ഞ് എല്ലാവരും സ്വീകരിക്കുന്ന ഒരാളാണ് അനിൽകുമാർ ഒ എ. അപ്പം എന്തായാലും അനിലേട്ടൻ ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു. അടുത്തത് വിജി ചേച്ചിയുടെ ഒരു ഗുഡ് മോർണിംഗ്, ഒരു പിക്ചർ മെസ്സേജ് ഉണ്ട്. വിജി ചേച്ചി പഴയൊരു സ്നേഹമൊന്നും ഇല്ലല്ലോ, മറ്റേത് സ്നേഹത്തിൽ കലർന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഇമോജി ഉണ്ടാവും. ഇപ്പം കുറച്ച് ദിവസമായിട്ട് അത് കാണുന്നില്ല. അപ്പം വിജി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ അറിയിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ മറ്റൊരു മിനി മിനി ചേച്ചി, മിനി റെജി. കഴിഞ്ഞുപോയ ഒരു നിമിഷമെങ്കിലും, എന്താണത്, ഇച്ചിരി കൂടി വലിയ അക്ഷരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം. പ്രായക്കായേ, കണ്ണൊന്നും പിടിക്കുന്നില്ല. കഴിഞ്ഞുപോയ ഒരു നിമിഷമെങ്കിലും തിരികെ വാങ്ങാൻ കഴിവുള്ള ഒരു ധനവാനും ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ശുഭദിനവും ഒരു കപ്പ് ചായയും അവിടെ വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും ആ നിമിഷം കഴിഞ്ഞിട്ട് എന്താന്നുള്ളത് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല കേട്ടോ. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. ദീപകുട്ടിക്ക് നല്ലൊരു ആശംസ. നമ്മുടെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ആശംസകൾ. ഷീബയുടെ ഫ്രണ്ടിന് നല്ലൊരു ആശംസ എന്ന് പറഞ്ഞിട്ട് മിനി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ മിനി ചേച്ചി, മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. ആസിറാജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പനിയാണ് ദീപാന്ന്. എനിക്ക് മനസ്സിലാവും, കാരണം ഞാനും കുറെ ദിവസമായിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈവില് കയറുമ്പോഴാണ് നമ്മളിതൊക്കെ മറക്കുന്നത്. നമുക്ക് പനിയാണെന്നോ ചുമക്കരുതെന്ന് മാത്രം നമുക്കൊരു പ്രാർത്ഥന, പിന്നെ നിർത്താൻ പറ്റൂല, പിന്നെ ലൈവ് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അത് മാത്രമല്ല, ഞാൻ പലപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമാണ് ഈ ചുമയുണ്ടല്ലോ, നമ്മളിങ്ങനെ രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഇത് എവിടുന്ന് തലപൊക്കി വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനമാണ് ഈ ചുമ. നമ്മൾ പകൽ അവിടെ ഇവിടെ കാണണം, ഒരു പ്രശ്നമില്ല, കിടന്ന് രാത്രിയിൽ ഒരുപോലെ കണ്ണടക്കാൻ നോക്കുമ്പോഴാണ് ഇത് പൊങ്ങി വരുന്നത്. നമുക്ക് ഉറക്കില്ല, നമ്മുടെ അടുത്തുള്ളവർക്കും ഉറക്കില്ല, ആരും ഉറക്കുകയില്ല, അങ്ങനെയാണ്. അപ്പം ഈ പനി വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് നമ്മൾ ഈ ചുമയായിരിക്കും, കാരണം നമ്മളെ ഉറക്കാതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞിട്ടുള്ള ചുമ. അപ്പം എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: പൊരികങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആകുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സിൽ വിഷസും പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്തേ മോളെ, എല്ലാവർക്കും
0: ഗുഡ് മോർണിംഗ്. വിജയമ്മ ചേച്ചിയുടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ശബ്ദം കേട്ടിട്ട് കൊറേ നാളായല്ലോ. ഒന്ന് അത് ശരി, ഞാൻ സംസാരിച്ചിട്ട് കൊറേയായി. അപ്പൊ
1: എന്തായാലും
0: അപ്പൊ നമ്മള് വിശേഷമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് സുഖവിവരമൊന്നും ചോദിക്കുന്നില്ല. ഇന്നത്തെ വിഷസ് ആർക്കാണ്?
1: ഇന്ന് പ്രത്യേകിച്ച് ആർക്കും വിശ്വസില്ല മോളെ. എന്നാലും എനിക്ക് എല്ലാവരുടെയും സംഭവം കേട്ടപ്പോ കൂടി ഒരു ആഗ്രഹം, ഒരു സന്തോഷം. അതിന് ഞാൻ ഇന്ന് ഞാൻ ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാവർക്കും, സഹോദര കുടുംബത്തിലെ എല്ലാവർക്കും, സൗരവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് പറയാൻ ഇല്ല. എല്ലാരും എന്റെ കൂട്ടുകാരും എന്റെ സഹോദരങ്ങളും മൊത്തമൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആയിരുന്നു ഇന്ന്. വിശേഷ ദിവസങ്ങളാണ് കടന്നു പോകുന്ന എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, ആത്മാർത്ഥമായിട്ട് ഐശ്വര്യമുള്ള ഒരു ദിവസം ഞാൻ നേരുന്നു.
0: മോൾക്കും
1: അപർണ കുട്ടിക്കും പിന്നെ മാന്ത്ര മോൾക്കും എല്ലാവർക്കും മാധ്യമാണിയുടെ പ്രവർത്തകർക്ക് എല്ലാവരും നല്ല ദിവസം നേരുന്നു. പ്രത്യേകിച്ച് എന്റെ നമ്മുടെ സിറാജ് കുട്ടിന്, എനിക്ക് 3 ആൺമക്കളാണ്. ഒരു കുട്ടുപോലെ തന്നെ ഞാൻ കരുതുന്നതാണ് നമ്മുടെ അനുവായ്പൂര്, സിറാജ്, ആ കുട്ടികളെയൊക്കെ. ഞാന് വല്ലപ്പോഴൊക്കെ ഇനി മെസ്സേജ് ഇടുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ നല്ല കരുണയുള്ള ഒരു പയ്യാണ് കേട്ടോ, നല്ല സ്നേഹമുള്ളതാണ് സിറാജ്. ഞാൻ ഓരോ കിട്ടോ ഇതെന്തിച്ച് വയ്യാണെങ്കിലും ഇതും ബുദ്ധിമുട്ടിപ്പിക്കേണ്ടാന്ന് കണ്ടോ ഞാൻ ഇല്ലാതെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ മോള് പറഞ്ഞ കേട്ട് പനിയൊക്കെയാണ്
0: പറയുന്നത്. സ്പെഷ്യൽ ആശംസ പറഞ്ഞേക്കാം സിറാജിന് കേട്ടോ.
1: അതെ അതെ അതെ, അതുപോലെ എല്ലാവർക്കും നദികൾക്കും
0: എല്ലാവർക്കും ആശംസ കൊടുത്തിട്ടുണ്ട്. വിജയമ്മ ചേച്ചിയും സൂക്ഷിച്ചൊക്കെ നടക്കുക, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ.
1: ഓക്കെ,
0: ഓക്കെ, ബൈ. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. ലേഖ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമസ്കാരം മോളെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ചേട്ടന്റെ മകൻ ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന വിനീതിന് എല്ലാ ആശംസകളും നേരുന്നു. പിന്നെ 2 മിനി ചേച്ചിമാർക്കും മഷിത്തണ്ട് ശീബച്ചേച്ചിക്കും സിന്ധു ചേച്ചിക്കും ആശംസകൾ നേരുന്നു. ദുബായിക്കാരിക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആദ്യം തന്നെ ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന വിനീതിന് ഞങ്ങളുടെയും ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഒത്തിരി പൊക്കണ്ട കേട്ടോ, ഇവിടെ ഇങ്ങ് നിൽക്കില്ല എന്നൊരു ചെറിയ കുശുമ്പില്ലേ ലേഖ ചേച്ചിക്ക്. ഞാൻ അന്നച്ചേച്ചിയെ പൊക്കിയതിനെയാണെന്ന് തോന്നുന്നു കേട്ടോ, അപ്പ അയച്ച മെസ്സേജ് ആണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: യെസ്, ഗുഡ് മോർണിംഗ്. പറയൂ.
2: ഞാൻ ലീല പൊടിയാടി.
0: മനസ്സിലായി ലീല ചേച്ചി. ഇന്നത്തെ വിഷസ് ആർക്കാണ്?
2: ഇന്ന് വിഷസ് രാവിലെ ആലപ്പുഴയിൽ നിന്ന് വിളിച്ച മോക്കും
0: മിനി ചേച്ചി.
2: പിന്നെ ദുബായിലോ ഞാൻ പിന്നെ ഒരാൾ വിളിച്ചല്ലോ.
0: ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നായിരുന്നു ചേച്ചി.
2: ദുബായിൽ നിന്ന് വിളിച്ച ചേച്ചിക്കും പിന്നെ നമ്മുടെ കുമരകം ശീലയ്ക്കും ഇന്ന് വിളിച്ച എല്ലാവർക്കും, ഈ ഫോൺ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിവസത്തിന്റെ ആശംസ.
0: ശരി, അപ്പൊ ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിവസത്തിന്റെ ആശംസ ലീല ചേച്ചിക്കും കേട്ടോ.
2: ഓക്കെ,
0: അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ ആന്റണി ചേട്ടനാണ്. ഗുഡ് മോർണിംഗ് ദീപ. മാറ്റി നിർത്തേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതുമായ ഇടങ്ങൾ തിരിച്ചറിഞ്ഞാൽ ജീവിതം സന്തോഷം നിറഞ്ഞതാകും. അങ്ങനെ ഞാൻ ചേർത്ത് നിർത്തുന്ന ഒരിടമാണ് മാക്ഫാസ്റ്റ് റേഡിയോ. സന്തോഷം ആന്റണി ചേട്ട. തുടക്കം മുതൽ ഒപ്പമുണ്ട് ഞാനും. സ്നേഹപൂർവ്വം നേരുന്നു ശുഭദിനം. സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. ഓക്കെ, ആന്റണി ചേട്ടനും സ്നേഹപൂർവ്വം നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ് ഇത്രയും ഗ്യാപ്പ് ഒന്നും ഇടാൻ സമയമില്ല. രാജഞ്ചേട്ട പറയൂ, ഇന്നത്തെ വിഷസ്
3: ആർക്കാണ്?
0: രാജഞ്ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. ഓക്കെ ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകാം. സിറാജ് ചിരിച്ചുകൊണ്ട് ഒരു ഇമോജി ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ ചുമയുടെ കാര്യം പറഞ്ഞില്ല, ആ സമയത്ത് ചിരിച്ച ചിരിയാന്ന് തോന്നുന്നു. കാരണം അവിടെ അനുഭവിക്കുന്നുണ്ട്, അതായിരിക്കും. ഏ, രാത്രിയിലെ വീട്ടുകാർക്ക് വല്ലതും പറയാൻ പറ്റുമോ? പനിയായി പോയി കിടന്ന് ചുമക്കുകയും ചെയ്തല്ല, ഒന്നും മിണ്ടാണ്ടിരിക്കണോ എന്ന് പറയാൻ പറ്റുമോ? അതാണ് അവസ്ഥ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജേട്ടനാണ്. ഇരവി പേരൂരുന്ന്. മനുഷ്യനാകുക എന്നത് ജന്മം കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. മനുഷ്യത്വമുള്ളവനാകുക എന്നത് കർമ്മം കൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ശുഭദിനം മനോജ്, ഇരവി പേരൂർ. മനോജേട്ടനും നല്ലൊരു ദിവസം ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ദീപമോള്, ഞാൻ മിനി ബാബു ആണ്. അപ്പം നമ്മുടെ ആദ്യം വിളിച്ച ആലപ്പുഴക്കാരിയാണ്. ബ്രേക്ക്ഫാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്ത അനിൽകുമാറിന് താങ്ക് യു. അനിലേടന് ഒരു സ്പെഷ്യൽ നന്ദി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. ബ്രേക്ക്ഫാസ്റ്റിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിനി ചേച്ചി മിനി റെജി ഉണ്ണിക്കുട്ടന് നല്ലൊരു ആശംസ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഉണ്ണിക്കുട്ടനുള്ള ആശംസയും ഞാൻ കൈമാറിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും മെസ്സേജ് ഞാൻ വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് സമയം ഇല്ലല്ലോ, അടുത്തൊരു കോളും കൂടി ഉണ്ട്. ഹലോ,
4: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്
0: സുഭദ്ര ചേച്ചി.
4: മനസ്സിലായി.
0: ദീപയ, പറയൂ, ഇന്നത്തെ എന്താണ് വിശേഷം?
4: പിന്നെ ഈ റേഡിയോ കേൾക്കുന്നവർക്കും
0: എല്ലാവർക്കും സുഭദ്ര ചേച്ചിയുടെ നല്ലൊരു ദിവസത്തിന് ആശംസ
4: അറിയിച്ചിട്ടുണ്ട്. കുഞ്ഞു മോനുണ്ട്.
0: അത് ശരി. എന്താ പേര്?
4: ഭയങ്കര ഫുട്ബോൾ പ്രേമിയാണ്.
0: ആണോ, പേരെന്താ? ഇപ്പൊ നമ്മളെക്കാ കൂടുതൽ കാര്യങ്ങൾ പിള്ളേർക്കറിയാം. അത് ശരി. കുഞ്ഞിന്റെ പേരെന്താണ് സുഭദ്ര ചേച്ചി? അദ്വൈത. ഓക്കെ, അപ്പൊ അദ്വൈത മോന്. ശരി, അപ്പൊ അദ്വൈത മോൻ ഒരു സ്പെഷ്യൽ ആശംസ. ആഹാ, അത് ശരി. അപ്പൊ എന്തായാലും ഒരു സ്പെഷ്യൽ ആശംസ അറിയിക്കുക. എന്തോ പന്തളം? ഓക്കെ, ശരി ശരി. ഓക്കെ, സന്തോഷം.
4: യോഗയ്ക്ക് ചേർന്ന അതിന് വെച്ച്.
0: ആഹാ,
4: എല്ലാത്തിനും കിട്ടുന്നുണ്ട്.
0: എല്ലാവർക്കും അതല്ലേ, കുട്ടികൾ എല്ലാ സ്റ്റേജിലും പങ്കെടുക്ക, എല്ലാത്തിലും പങ്കെടുക്കാന്നുള്ളതാണ്. ഓക്കെ സുഭദ്ര ചേച്ചി, അപ്പൊ നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ,
4: എല്ലാവർക്കും, നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ആശംസിക്കുന്നില്ല.
0: ശരി ശരി. ഓക്കെ.

0: ഹലോ
1: ഹലോ
0: ആ ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ചുമത്രയിൽ നിന്ന് കിട്ടാൻ കുറച്ച് താമസാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ആണല്ലേ, അത് ശരി. 7 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയുള്ളു, ഇനി ഒരു 4 മിനിറ്റും കൂടി ഉണ്ട്. സമയം ഇഷ്ടം പോലെ. അതെ അതെ, വേണം വേണം വേണം വേണം. പറഞ്ഞോ, ഇന്നത്തെ വിശേഷം ആർക്കാണ്?
1: ആ വിശ്വസയെ ഇങ്ങനെ എനിക്ക് തോന്നി ഒന്ന് വിളിക്കണോന്ന്. നിങ്ങളുടെ അതോരം കുടുംബത്തിലെ അന്നക്കുട്ടിക്ക് ഒരു ആശംസ പറയണമെന്ന് തോന്നി.
0: ഓക്കെ, അപ്പൊ അന്നക്കുട്ടിക്ക് ഒരു ആശംസ.
1: അന്നക്കുട്ടിക്ക് ഒരു ആശംസ പ്രത്യേകം. വന്നിട്ടിപ്പം 3-4 ദിവസമായി, വേളാങ്കണ്ണിയിലൊക്കെ പോയിട്ട് വന്നു. അപ്പൊ ഞങ്ങൾക്ക് കൊണ്ടൊരു സന്തോഷ കാതോരം കൂട്ടുകാർക്ക് അത് അന്നേരം പറയാം. അത്ഭുതപ്പെടുത്തുന്ന കഥയെ ഞെട്ടിക്കും എല്ലാവരും.
0: ആണല്ലേ, അപ്പൊ ഇപ്പൊ ഞെട്ടാനായിട്ട് സമയമില്ല. അതാ പറഞ്ഞു, ഇപ്പൊ ഞെട്ടാ സമയം
1: പറയത്തുള്ളൂ.
0: മതി മതി മതി, അന്ന് പറഞ്ഞാ മതി കേട്ടോ. ഓക്കെ, ആണോ? അത് ശരി. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ ഗീത ചേച്ചി.
1: വിളിച്ചവർക്കും പുതിയതായിട്ട് വന്ന മിനി ബാബു അല്ലേ, മിനി ബാബുവിനും എല്ലാവർക്കും സ്വാഗതം നേരുന്നു. മിനിക്ക്
0: ഓക്കെ,
1: എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ദീപമോൾ
0: ഓക്കെ, ശുഭദിനം ഗീത ചേച്ചി.
1: ഓക്കെ, എന്റെ കാതോര നരിമണികൾക്ക് ഒരു
0: ഓക്കെ. ആയിക്കോട്ടെ, കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരി, ബൈ. അടുത്ത മെസ്സേജ് അമ്പിളി ചേച്ചി. അമ്പിളി ചേച്ചിക്ക് എവിടെയായിരുന്നു? ഹായ് റേഡിയോ മാക്ഫാസ്റ്റ് മോളൂസെ, ഗുഡ് മോർണിംഗ്. ഷംസുദ്ദീൻ ചേട്ടന്റെ കൊച്ചുമോൾക്കും പുതിയ മിനിക്കും ബിലേറ്റഡ് ജന്മദിനാശംസകൾ നൽകുന്നു. സിറാജിനും അഷിത്തന്റെ ഷീബ ചേച്ചിക്കും മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. ഓക്കെ മോളെ, അനിലേട്ടൻ 7:57 മണിട്ടിട്ടുണ്ട്. ഗീത ചേച്ചിയാണ് കേട്ടോ. ഇനി ബാക്കി നിങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞു തീർത്തു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇത്രയും നേരം ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്

0: ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: Agencies, Thiruvalla, Crompton Paints, Kirloskar, V-Guard Pump Setukal, Crompton Fans, Syntex Water Tanks, Kelachandra PVC Pipes, Mikachina Plumbing Materials തുടങ്ങിയവ ഹോൾസെയിൽ ആയും റീറ്റെയിൽ ആയും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: നല്ല മഴ, മഴ കട്ടഞ്ചായ ജോൺസൺമാഷ്.
3: മഴയും കട്ടഞ്ചായയും ഓക്കെ, പക്ഷേ ഈ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
2: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
4: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്, ഓൺലി ഓൺ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
2: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫസ് 90.4 ലൂടെ

0: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനിടെ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേര് ആദ്യമായി പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെ ത്യാഗ് ചക്ര എന്ന് അറിയപ്പെടുന്ന ബലിചക്രത്തിലാണ് പേരുകൾ ആലേഖനം ചെയ്തത്. 5 കരസേനാ ഉദ്യോഗസ്ഥരുടെയും 1 വ്യോമസേനാ ഉദ്യോഗസ്ഥന്റെയും പേരുകളാണ് വെളിപ്പെടുത്തിയത്. 2025 രാഷ്ട്രസേവനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരുടെ കൂട്ടത്തിലാണ് ഇവരുടെ പേരുകൾ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 7.5 പൊന്നാന പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 7.5 പൊന്നാന പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണികളും നവീകരണ ജോലികളും നടത്തിയതിനിടെ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ മാറ്റി ചെമ്പോ മറ്റ് കുറഞ്ഞ മൂല്യമുള്ള ലോഹങ്ങളോ സ്ഥാപിച്ചെന്ന പരാതിയെ തുടർന്നാണ് നിർദ്ദേശം. ക്ഷേത്രത്തിലെ രജിസ്റ്ററുകളും 7.5 പൊന്നാനയും നേരിട്ട് പരിശോധിക്കാനാണ് ജസ്റ്റിസ് വി രാജ, വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ഒരറിയിപ്പ്. തിരുവല്ല പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിൽ ബോട്ടണി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. 27-ന് 10:30 അഭിമുഖം നടക്കും. ഓമല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ ഹിന്ദി ഗണിതം അധ്യാപക ഒഴിവ്, അഭിമുഖം 29-ന് 11:00. പുനരുദ്ധാരണം, തീരസംരക്ഷണം, മലിനീകരണം കുറയ്ക്കൽ എന്നിവയ്ക്കായുള്ള ദേശീയ നദീ സംരക്ഷണ പദ്ധതിയിൽ പമ്പയെ ഉൾപ്പെടുത്താനായില്ല. സംസ്ഥാന സർക്കാർ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണിത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഒരു വർഷമായിട്ടും സംസ്ഥാന ജലവിഭവ വകുപ്പ് അത് കൊടുക്കാഞ്ഞതോടെയാണ് പദ്ധതിയിൽ നിന്ന് പമ്പാനദി പുറത്തായത്. പദ്ധതിയിൽ പമ്പയെയും ഉൾപ്പെടുത്തണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പരിഗണിക്കാമെന്ന് മന്ത്രാലയം ഉറപ്പു നൽകി. മലിനീകരണം കുറയ്ക്കാനും സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കാണ് മുൻഗണന. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണ നടപടികൾ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യത്ത് ഇതുവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 6 കോടി പേർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ വർഷം June 24 ആരംഭിച്ച SIR നടപടികൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു. ബീഹാറും ബംഗാളും കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ SIR നടപടികൾ സുപ്രീംകോടതിയിലും ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിൽ നിന്ന് തടയാൻ പരമോന്നത നീതിപീഠവും തയ്യാറായിരുന്നില്ല. ബീഹാറിലെയും ബംഗാളിലെയും SIR നടപടികളാണ് ഏറെയും ചോദ്യം ചെയ്യപ്പെട്ടത്. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം പേരെ പുറത്താക്കിയെന്നാണ് ആരോപിച്ചത്. എന്നാൽ ഇതിൽ ഭൂരിഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയവരും മരിച്ചവരും ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുമാണെന്ന് കമ്മീഷൻ വാദിച്ചു. ഈ വർഷം മാർച്ചിൽ SIR നടപടികളുടെ ഭരണഘടനാ സാധ്യത സുപ്രീംകോടതി ശരിവെക്കുകയും ചെയ്തു. മറ്റൊരറിയിപ്പ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം SSLC പ്ലസ് ടുവിനും വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കും മികച്ച വിജയം നേടിയവർക്ക് അപേക്ഷിക്കാം. കലോത്സവത്തിലും കായിക മത്സരങ്ങളിലും മികവ് തെളിയിച്ചവർക്കും അപേക്ഷിക്കാം. അവസാന തീയതി July 31. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0484-220-5693. MG സർവകലാശാല ബിരുദ പരീക്ഷയുടെ ഫലമെന്ന് ഒരു മാസം പിന്നിട്ടിട്ടും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ലഭിക്കുന്നില്ല. ഇതുമൂലം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി ലഭിച്ചവർക്ക് ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. സാധാരണ പരീക്ഷാഫലം വന്ന് അധികം വൈകാതെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ലഭ്യമാക്കാറുണ്ട്. സർവകലാശാലയിൽ നിന്ന് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല എന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. മാർക്ക് ലിസ്റ്റ് നൽകാനുള്ള ക്രമീകരണവും സർവകലാശാല ഏർപ്പെടുത്തിയിട്ടില്ല. PG കോഴ്സുകൾക്കുള്ള പ്രവേശന സമയവും അടുത്തുവരുന്നതിനാൽ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. IT കമ്പനികൾ അടക്കമുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇത്തവണ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നു. ഇനി സ്പോർട്സ് ന്യൂസ്. ലോകകപ്പ് ഫുട്ബോളിലെ F ഗ്രൂപ്പിലെ ടുണീഷ്യയെ തകർത്ത് നെതർലൻഡ്സും സ്വീഡനുമായി സമനില പാലിച്ച് ജപ്പാനും നോക്കൌട്ടിലെത്തി. 7 പോയിന്റുമായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് നെതർലൻഡ്സിന്റെ കുതിപ്പ്. 5 പോയിന്റുള്ള ജപ്പാൻ 2 സ്ഥാനക്കാരായി മുന്നേറിയപ്പോൾ 4 പോയിന്റുമായി 3 സ്വീഡനും നോക്കൌട്ട് ഉറപ്പിച്ചു. നോക്കൌട്ടിൽ ജപ്പാനെ കാത്തിരിക്കുന്നത് ബ്രസീലാണ്. നെതർലൻഡ്സിനെ മൊറോക്കോയും. ജയമൊന്നുമില്ലാതെ ടുണീഷ്യ ലോകകപ്പ് പോരാട്ടം അവസാനിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിൽ ബ്രസീലിന്റെ എതിരാളി ജപ്പാൻ. എഫ് ഗ്രൂപ്പിൽ സ്വീഡനുമായി സമനില പാലിച്ച് രണ്ടാം സ്ഥാനക്കാരായാണ് ജപ്പാൻ യോഗ്യത ഉറപ്പിച്ചത്. മികച്ച മൂന്നാം സ്ഥാനക്കാരായി സ്വീഡനും നോക്കൌട്ടിലെത്തി. ജർമ്മനിയെ അട്ടിമറിച്ച് എക്വഡോറും മുന്നേറി. ഈ ഗ്രൂപ്പിൽ മികച്ച മൂന്നാം സ്ഥാനക്കാരായാണ് എക്വഡോറിന്റെ മുന്നേറ്റം. കുറാസോയെ തോൽപ്പിച്ച് ഗ്രൂപ്പിൽ രണ്ടാമതായ ഐവറി കോസ്റ്റും രണ്ടാം റൌണ്ടിലെത്തി. ടുണീഷ്യയെ തോൽപ്പിച്ച നെതർലാൻഡ്സ് എഫ് ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരായി. നോക്കൌട്ടിൽ അവർ മൊറാക്കോയെ നേരിടും. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

ഊത്തുക്കാട് വെങ്കട സുബ്ബയ്യ കവിയുടെ മനോഹരമായ കൃതിയാണ്. ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കാംബോജി എന്ന മനോഹരമായ പൗരാണികമായ രാഗത്തിലാണ്. നമസ്കാരം, ഞാൻ ദേവി ശോഭന. റേഡിയോ മാക്ഫെസ്റ്റ് 90.4 രാഗലയത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വളരെ പൗരാണികമായ രാഗമാണ് കാംബോജി. കാംബോജി രാഗത്തിനെ ട്രേസ് ചെയ്തു പോയാൽ നമുക്ക് ആ രാഗത്തിനെ പ്രതിപാദിച്ച് കാണാൻ സാധിക്കുന്നത് നാട്യശാസ്ത്രത്തിൽ വരെയാണ് എന്നും കൂടിയൊരു പ്രത്യേകത ഉണ്ട്. നാട്യശാസ്ത്രം എഴുതിയിരിക്കുന്നത് ഏതാണ്ട് 2nd century, അതായത് 2nd century BC നാട്യശാസ്ത്രം എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ മാതംഗ മുനിയുടെ ബൃഹദേശി എന്ന ഒരു ഗ്രന്ഥത്തിൽ അത് എഴുതിയിരിക്കുന്നത് between 500 and 700 AD അപ്പോഴാണ്. ആ ഗ്രന്ഥത്തിലുമൊക്കെ നമുക്ക് ഈ കാംബോജി രാഗത്തിനെ പറ്റിയുള്ള വിശേഷണങ്ങൾ അല്ലെങ്കിൽ ഈ രാഗത്തിന്റെ റെഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പതികാരത്തിൽ, തമിഴിലെ എപ്പിക് ആയിട്ടുള്ള ചിലപ്പതികാരത്തിലും ഒക്കെ നമുക്ക് ഈ രാഗത്തിന്റെ റെഫറൻസസ് കാണാൻ സാധിക്കും. അത്രയ്ക്കും പൗരാണികമാണ്, അത്രയ്ക്കും പഴയതാണ് കാംബോജി എന്ന രാഗം. ഇനി നമുക്ക് തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ ഒരു ഗാനമുണ്ട്.

ഇനി നമ്മൾ ഏതാണ്ട് ബിറ്റ്വീൻ സെവൻത് ആൻഡ് എയ്ത്ത് സെഞ്ചുറി എ ഡി, അതായത് 7-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയിൽ എഴുതിയിട്ടുള്ള നാരദരുടെ സംഗീത മകരന്ദം എന്ന ഗ്രന്ഥം നോക്കുകയാണെങ്കിൽ, ആ ഗ്രന്ഥത്തിൽ രാഗങ്ങളെ 8 സബ്സെറ്റായിട്ടാണ്, അതായത് 8 ക്ലാസിഫിക്കേഷനാണ് രാഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ക്ലാസിഫിക്കേഷനുകളിൽ ഓരോ ക്ലാസിഫിക്കേഷനകത്തും 3 രാഗിണികളെ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി രാഗിണികൾ എന്ന ഈ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം ആ രാഗങ്ങൾക്ക് ഒരു ഒരു ഫെമിനൈൻ ക്യാരക്ടറാണ് എന്നുള്ളതാണ്. അതായത് സ്ത്രീലിംഗം അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ടാണ് ആ രാഗത്തിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് രാഗങ്ങളും രാഗിണികളും എന്ന് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഈ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിനകത്ത് കാംബോജിയെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, നാരദർ കാംബോജിയെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു ശ്രീരാഗത്തിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ട് ഒക്കെയാണ്. അതുപോലെ സ്വരമേള കലാനിധി എന്ന ഒരു ഗ്രന്ഥത്തിൽ 1550 AD എഴുതിയിട്ടുള്ള സ്വരമേള കലാനിധി എന്ന ഗ്രന്ഥത്തിൽ രാമാദിത്യ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകർത്താവാണ് അല്ലെങ്കിൽ സംഗീതജ്ഞനാണ് ആ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം 20 മേള രാഗങ്ങളും 64 ജനരാഗങ്ങളുമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷനകത്ത് 20-ാമത്തെ മേള രാഗമായിട്ടാണ് കാംബോജിയെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതേ രാഗത്തിൻ്റെ തന്നെ സബ്സെറ്റായിട്ട് അല്ലെങ്കിൽ അതേ രാഗത്തിൻ്റെ തന്നെ ജനരാഗമായിട്ടാണ് കാംബോജിയെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ധാരാളം റെഫറൻസസ് കാംബോജി രാഗത്തിനെ പറ്റി കാണാൻ സാധിക്കും. സത്യത്തിൽ കാംബോജി രാഗത്തിനെ പറ്റി സംസാരിക്കണമെന്ന് ഞാൻ ഇതിനു മുൻപ് വളരെ നേരത്തെ തന്നെ വിചാരിച്ചിരുന്നതാണ്. എങ്കിലും ഇതൊരു മേജർ രാഗമായതുകൊണ്ടും വളരെ ഘന രാഗമായതുകൊണ്ടും ഈ രാഗത്തിനെ പറ്റി മുഴുവനും എങ്കിലും കുറച്ചെങ്കിലും മുഴുവനൊന്നും പഠിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എന്നാലും കുറച്ചെങ്കിലും അറിഞ്ഞ് ആ ഇൻഫർമേഷൻ വാലിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സംസാരിക്കാവൂ എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് സത്യത്തിൽ ഈ രാഗത്തിനെ പറ്റി പറയണമെന്ന് വിചാരിച്ചെങ്കിലും ഇത്രയും താമസം വന്നത്. അതുമാത്രവുമല്ല, ഈ രാഗത്തിനെ പറ്റി സംസാരിക്കണമെന്ന് എന്നോട് ഏറ്റവും അധികം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു കുഞ്ഞനുജനായിട്ട് വിചാരിക്കുന്ന പാട്ടും നൃത്തവുമൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന എൻ്റെ ഒരു കൊച്ചനിയൻ എന്ന് തന്നെ പറയാവുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് ശരിക്കും പറഞ്ഞ ഇന്നത്തെ കാംബോജി രാഗത്തിൻ്റെ എപ്പിസോഡ്. എന്തായാലും നമുക്ക് ത്യാഗരാജസ്വാമികളുടെ എവരി മാട്ട എന്ന ഒരു കൃതിയുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ദാസാറ് പാടി നമുക്ക് ലഭ്യമാണ്. നമുക്ക് ആ കൃതി ഒന്ന് കേട്ടു നോക്കാം.

റീഗൽ രാഗ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കാംബോജി രാഗത്തിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതായത് വളരെ മാഗ്നിഫിഷ്യന്റ് ആയിട്ടുള്ള, ശരിക്കും നമ്മൾ തൃശൂർ പൂരമൊക്കെ കാണാറില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒരു എഴുന്നള്ളത്തിന് ഒരു ഉത്സവത്തിനൊക്കെ ആനയെ എഴുന്നള്ളിച്ച് നിർത്തുന്നത് കാണാറില്ലേ, നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ആനയുടെ പുറത്ത് മുത്തുക്കുടയും വെഞ്ചാമരവും ഒക്കെയായിട്ട് അങ്ങനെ എഴുന്നള്ളി സർവാഭരണ ഭൂഷിതനായിട്ട് എഴുന്നള്ളി നിൽക്കുന്ന ആനയെ കാണാൻ എന്തൊരു കലയാണ് അല്ലേ. അങ്ങനെ ഉള്ള ഒരു വിശേഷണമൊക്കെയാണ് ഈ കാംബോജി രാഗത്തിന് ശരിക്കും യോജിക്കുക. അത്രയ്ക്കും വിശേഷപ്പെട്ട, അത്രയ്ക്കും ഒരു ഘന തീർത്ത ഒരു രാഗം ആണ് കാംബോജി രാഗം. കർണാട്ടിക് മ്യൂസിക്കില്, നമ്മളുടെ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കില് ഒരു പ്രൊമിനൻ്റ് രാഗ കൂടിയാണ് കാംബോജി. വളരെ വിശേഷപ്പെട്ട രാഗമാണ്, ഒരു ഘനരാഗമാണ്, വളരെയധികം ഗമകപ്രധാനമായിട്ടുള്ള ഒരു രാഗമാണ് ഈ രാഗം. അതിൻ്റെ അസെൻഡിലോ ഡിസെൻഡിലോ, അതായത് അതിൻ്റെ ആരോഹണത്തിലോ അവരോഹണത്തിലോ ഒന്നും സിമെട്രിക്കലായിട്ടുള്ള ഒരു രാഗമല്ല. ഒരുപാട് വക്രപ്രയോഗങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു രാഗമാണ്. അങ്ങനെയൊക്കെ ധാരാളം വിശേഷണങ്ങൾ ഈ രാഗത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയും. സാധാരണയായിട്ട് കാംബോജി രാഗം രാഗത്തിൻ്റെ ഒറിജിനൽ ഫോമിനെ നോക്കിക്കഴിഞ്ഞാൽ ഭക്തിരസമാണ് കാംബോജി രാഗം നമുക്ക് തരുന്ന ഇമോഷൻ. പക്ഷേ പിന്നീട് നമ്മളുടെ ഫിലിം സോങ്സിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ട് പ്രണയവും ഒക്കെ വളരെ മനോഹരമായി പ്രതിഫലിപ്പിക്കാൻ കൂടി കഴിയുന്ന ഒരു രാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പരിണയം എന്ന ചിത്രത്തില് സാമജ സഞ്ചാരിണി എന്ന മനോഹരമായ ഒരു ഗാനമുണ്ട്. എനിക്ക് തോന്നുന്നു യൂസഫ് അലി കേച്ചേരിയാണ് അതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. മലയാളത്തില് നമ്മളുടെ മലയാള ഫിലിം സോങ്സിന്റെ ഒരു ബ്രാഞ്ചില് കംപ്ലീറ്റ് ആയിട്ട് സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഗാനം, അത് ഒരു പ്രണയഗാനം ഇതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഇതിന് മുൻപ് അങ്ങനെ ഒരു ഗാനം കേട്ടിട്ടേ ഇല്ല. സത്യത്തിൽ കാംബോജി രാഗത്തിലുള്ള ഗാനങ്ങൾ നോക്കി വന്നപ്പോഴാണ് ഈ ഗാനം, വളരെ പണ്ട് കേട്ടതാണ്, പിന്നീട് ഇപ്പോഴാണ് അത് കേൾക്കുന്നത്. അപ്പോൾ അത് കേട്ട് വന്നപ്പോൾ അത് മുഴുവനായിട്ടും സംസ്കൃതത്തിലാണല്ലോ, ഇത്ര മനോഹരമായിട്ട് ഒരു സ്ത്രീയെ വർണ്ണിച്ചിരിക്കുകയാണ്, എന്തൊരു സൗന്ദര്യമാണ് ആ വരികൾക്കൊക്കെ, ഇത്രയും ഭംഗിയായി പ്രണയം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമോ എന്നും വിചാരിക്കാറുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കാംബോജി രാഗത്തിലുള്ള സാമജ സഞ്ചാരിണി എന്ന ഗാനമൊന്ന് കേട്ടിട്ട് വേഗം വരാം.

0: ஏஜென்சிஸ் திருவல்லா, கிராம்ப்டன் பேஸ், கிர்லாஸ்கர், வி கார்ட் பம்ப் செட்டுகள், கிராம்ப்டன் ஃபேன்ஸ், சிண்டெக்ஸ் வாட்டர் டேங்க், கேலச்சந்திரா பிவிசி பைப்ஸ், மிகச்சின பிளம்பிங் மெட்டீரியல்ஸ் தொடங்கியவா ஹோல்சேலாயும் ரீட்டெயிலாயும் கழிஞ்ச 53 வருஷங்களாய் விதரணம் செய்து வருது திருவல்லையிலே மிகச்ச ஸ்தாபனம் ஜியோ ஏஜென்சிஸ். மிதமாய வில, மிகச்ச வில்பனானந்தர சேவனம். ஜியோ ஏஜென்சிஸ், காவேரி பில்டிங், தீபா டவர்னு சமீபம், திருவல்லா.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: നമ്മൾ അല്പം മുൻപ് രാഗ രാഗിണി ക്ലാസിഫിക്കേഷനെ പറ്റിയൊക്കെ സംസാരിച്ചു അല്ലേ? അതിൽ നമ്മൾ രാമാദിത്യരുടെ സ്വരമേള കലാനിധിയെ പറ്റിയൊക്കെ സംസാരിച്ചു പുസ്തകം. അതേപോലെ തന്നെ പുണ്ഡരീക വിഠല എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥകർത്താവ്, മറ്റൊരു സംഗീതജ്ഞൻ അല്ലെങ്കിൽ സ്കോളർ, അദ്ദേഹത്തിൻ്റെ രാഗമാല എന്ന പുസ്തകത്തിൽ രാഗങ്ങളെയൊക്കെ 6 ഡിവിഷനുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഈ 6 ഡിവിഷനുകളിലും ധാരാളം രാഗങ്ങളും രാഗിണികളും ഉണ്ട്. ഇവരെയൊക്കെ ഈ പരസ്പരം സ്പൗസസായിട്ടും കുട്ടികളായിട്ടും, അതായത് ഭാര്യ ഭർത്താക്കന്മാരായിട്ടും അവരുടെ മക്കളായിട്ടും ഒക്കെയാണ് അദ്ദേഹം ഈ രാഗങ്ങളെയും രാഗിണികളെയും ഒക്കെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ കാംബോജി രാഗത്തിനെ അദ്ദേഹം ചേർത്ത് വെക്കുന്നത് നട്ട് നാരായണ എന്ന് പറയുന്ന ഒരു രാഗത്തിന്റെ സ്പൗസായിട്ടാണ്. എനിക്ക് തോന്നി ഇതിനു മുൻപ് എപ്പോഴോ ഒരു എപ്പിസോഡിൽ നമ്മൾ നട്ട് നാരായണ എന്ന് പറയുന്ന രാഗം, അതും വലിയ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു രാഗമാണ്. ആ രാഗത്തിന്റെ ചെറിയ എന്തോ ഒരു റെഫറൻസ് ഞാൻ തന്നിരുന്നു. അപ്പോ രാഗിണി ആയിട്ടുള്ള കാംബോജി, അതായത് കാംബോജിക്ക് ഒരു ഫെമിനൈൻ ഒരു സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ത്രീ ആയിട്ടാണ് കാംബോജിയെ വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നട്ട് നാരായണ എന്ന രാഗത്തിന്റെ ഭാര്യ ആയിട്ടാണ് അദ്ദേഹം പുണ്ഡരീക വിഠല ഈ കാംബോജി രാഗത്തിനെ വിഭാവന ചെയ്തിരിക്കുന്നത്. ഇനി നാരദരുടെ മറ്റൊരു പുസ്തകം, മറ്റൊരു ഗ്രന്ഥമായിട്ടുള്ള ഛത്രവരിഷ്ഠ രാഗ നിരൂപണം എന്ന ഒരു പുസ്തകമുണ്ട്. ഛത്രവരിഷ്ഠ രാഗ നിരൂപണം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് എഴുതിയിരിക്കുന്നത് 1525 1550 ഇടയിലാണ്. ആ രാഗത്തിലും അവിടെയും ഇതേപോലെ തന്നെ, പക്ഷെ അദ്ദേഹം 10 മെയിൻ രാഗങ്ങളായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ 7-ാമത്തെ രാഗമായിട്ടാണ് നട്ട് നാരായണ രാഗത്തിനെ അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത്. ആ രാഗത്തിന്റെ സ്പൗസ് ആയിട്ടാണ് അവിടെയും കാംബോജിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു മീഡിയവൽ ഇറായില്, അതായത് പഴയ കാലത്തിൽ നമുക്ക് ഈ കാംബോജി രാഗത്തിന്റെ എന്താണ് റെഫറൻസസ് ധാരാളം കാണാൻ സാധിക്കും എന്ന് പറയുകയാണ്. ഇനി നമുക്ക് കെ ബി സുന്ദരാമ്പാളിന്റെ ജ്ഞാനപ്പഴത്തെ പിഴുന്ത് എന്നൊരു ഗാനം നമ്മളെല്ലാവരും, എനിക്ക് അത് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവണം. ആ ഗാനത്തിന്റെ, അതായത് തിരുവിളയാടൽ എന്ന ആ ചിത്രത്തില് ആ ഗാനം ഒരു രാഗമാലികയാണ്. പക്ഷേ അതിന്റെ ഈ ഫസ്റ്റ് പീസ് തുടങ്ങുന്നത് കാംബോജി രാഗത്തിലാണ്. അതിന് നമ്മൾ വിരുത്തം എന്നാണ് പറയുന്നത്. ഒരു ഒരു ശ്ലോകം പോലെയൊക്കെ പാടുന്നതിന് വിരുത്തം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് തുടങ്ങുന്നത് കാംബോജി രാഗത്തിലാണ്. നമുക്ക് കെ ബി സുന്ദരാമ്പാളിന്റെ ആ ഒരു ആലാപനം കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

28-ാമത്തെ മേളകർത്താരാഗമായ ഹരി കാംബോജിയുടെ ജന്യരാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാംബോജി രാഗത്തിനെ അറിയുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഈ രാഗത്തിന്റെ ഒറിജിനൽ ഫോം ആയിരിക്കില്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് അല്ലേ. വളരെയധികം ഇവോൾവ് ചെയ്തു വന്ന ഒരു രാഗമാണ്. അതായത് 2-ാം സെഞ്ചുറിയിൽ, BC 2-ാം നൂറ്റാണ്ടിൽ ഒക്കെ പ്രതിപാദിച്ചിരുന്ന ഒരു രാഗം. ആ രാഗത്തിന് എത്രയോ ക്ലാസിഫിക്കേഷൻസും എത്രയോ ഗണങ്ങളിൽ പെടുത്തി അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു രാഗമാണ്. ശരിക്കും ഞാൻ എൻ്റെ ഗുരുവിന് തുല്യമായിട്ട് ഞാൻ കാണുന്ന മ്യൂസിഷ്യൻസ് ഉണ്ട്, സംഗീതജ്ഞരുണ്ട്. അപ്പൊ അവരോട് ഞാൻ ഇങ്ങനെ ഈ രാഗിണിയും രാഗ ഈ ക്ലാസിഫിക്കേഷനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത്, സംഗീത മകരന്ദം എന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട്, ആ ഗ്രന്ഥത്തില് ഈ രാഗങ്ങളെയൊക്കെ രാഗങ്ങൾക്കെല്ലാം ഒരു ജെൻഡർ കൊടുത്തിട്ടുണ്ട്. ഈ ജെൻഡർ കൊടുക്കാനുള്ള കാരണം ആ രാഗങ്ങളുടെ സ്വഭാവം കൊണ്ടാണ്. അതില് പുരുഷ അതായത് മെയിൽ രാഗങ്ങളും ഫീമെയിൽ രാഗങ്ങളും ന്യൂട്രൽ രാഗങ്ങളും. സാധാരണയായിട്ട് ഈ മെയിൽ രാഗങ്ങളായി അല്ലെങ്കിൽ പൗരുഷ സ്വഭാവമുള്ള രാഗങ്ങളായിട്ട് കാണുന്നത്, നമ്മളിപ്പോ കണ്ടിട്ടുള്ള ചില രാഗങ്ങൾ, ആ രാഗങ്ങള് രൗദ്രഭാവം, അതായത് ഭയങ്കര ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള രാഗങ്ങൾ, അതുപോലെ തന്നെ വീരരസം, പിന്നെ ഭയാനകം, ഇതൊക്കെ ഡെപിക്ട് ചെയ്യുന്ന രാഗങ്ങളെയാണ് ഈ ഒരു പൗരുഷ സ്വഭാവമുള്ള രാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി ഫെമിനൈൻ ടോണുള്ള രാഗങ്ങൾ, അതായത് ഒരു സ്ത്രീയുടെ സ്വഭാവ വിശേഷങ്ങളിലേക്കൊരു രാഗത്തിനെ കണക്കിലെടുക്കുമ്പോൾ ആ രാഗം കൊണ്ടുവരുന്ന സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ആ രാഗം തരുന്ന ഇമോഷൻ എന്ന് പറയുന്നത് ശൃംഗാരം, ഹാസ്യം, കരുണം, ഈ രസങ്ങളൊക്കെയാണ്, ഈ ഒരു വിശേഷങ്ങളൊക്കെ അല്ലെങ്കിൽ സ്വഭാവ വിശേഷങ്ങളൊക്കെയാണ് ആ രാഗങ്ങൾ നമുക്ക് തരിക. ഇനി ന്യൂട്രൽ സ്വഭാവമുള്ള രാഗങ്ങൾ എന്ന് പറയുന്നതിന് അത്ഭുതം, ശാന്തി, ഭക്തി, ഡിസ്ഗസ്റ്റ് ഒക്കെ നമുക്ക് തരുന്ന രാഗങ്ങളെയാണ് ന്യൂട്രൽ ആയിട്ടുള്ള രാഗങ്ങളുടെ സ്വഭാവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യത്തെ എപ്പിസോഡ് മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എന്താണ് അല്ലേ നമ്മളുടെ രാഗങ്ങളുടെയൊക്കെ വിശേഷണങ്ങളും അവരുടെയൊക്കെ പ്രത്യേകതകളും ഒക്കെ. ഒരു അരമണിക്കൂറിലോ ഒരു മണിക്കൂറിലോ ഒരു 30 വർഷത്തിലോ ഒന്നും നമുക്കിതൊന്നും പഠിച്ചു തീർക്കാനേ സാധിക്കില്ല അല്ലേ. അത്രയ്ക്കും മനോഹരമാണ് ശരിക്കും പറഞ്ഞ നമ്മളുടെ രാഗങ്ങളും ആ രാഗങ്ങളുടെ പ്രത്യേകതയും. അതുതന്നെയാണ് നമ്മളുടെ സംഗീതത്തിന്റെ പ്രത്യേകതയും. ഒരിക്കൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്കൊരു എന്താണ് പറയേണ്ടത്, ഒരു വല്ലാത്തൊരു ഇൻസ്പിറേഷനാണ് ഇത്. ഓരോ രാഗങ്ങളെ പറ്റി അറിയുമ്പോഴും കൂടുതൽ കൂടുതൽ കൂടുതൽ അറിയണം, കൂടുതൽ കൂടുതൽ പഠിക്കണം എന്ന് നമുക്ക് തോന്നുന്നത് അല്ലേ. ഞാൻ സത്യം പറഞ്ഞു വരാൻ വന്ന പാട്ട് ഏതാണെന്ന് കൂടെ മറന്നുപോയി. അത്രയ്ക്കും എനിക്ക് തോന്നുന്നു കാംബോജി രാഗം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞു വരാൻ തുടങ്ങിയത്, ധാരാളം കഥകളി പദങ്ങളും കാംബോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ തിരുവല്ലയുടെ ദേവനായ ശ്രീവല്ലഭന് എല്ലാ ദിവസവും കഥകളി പദം കേട്ടാണ് അദ്ദേഹം ഉറങ്ങാറ് എന്നുള്ളതാണ് അല്ലേ പ്രത്യേകത. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് കഥകളി പദങ്ങൾ പഠിച്ചു തുടങ്ങിയത്. ഞാനത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി പഠിച്ചതാണ്, അല്ലാതെ കഥകളി പദം പാടാൻ വേണ്ടി അതിനു ആ ഒരു ബ്രാഞ്ചിലേക്ക് മാറാൻ വേണ്ടിയിട്ടൊന്നും പഠിച്ചതല്ല. പക്ഷെ ആദ്യമായിട്ട് പഠിച്ചത് തിരുവല്ല ഗോപികുട്ടൻ സാറിന്റെ അടുത്ത് നിന്നാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആദ്യം പഠിക്കുന്ന കഥകളി പദം എന്ന് പറയുന്നത് ഹരിണാക്ഷി എന്ന ഒരു കഥകളി പദമാണ്. നമുക്ക് ആ പദം ഒന്ന് കേട്ടു നോക്കാം. ഈ പദം ഇവിടെ പാടിയിരിക്കുന്നത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന, നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു വേർഷൻ എന്ന് പറയുന്നത് കോട്ടിക്കൽ മധു അതുപോലെ നെടുമ്പുള്ളി രാംമോഹൻ ഇവരെ രണ്ടുപേരും ചേർന്ന് പാടിയ ആ ഒരു വേർഷനാണ് കാംബോജി രാഗത്തിലുള്ള ഈ ഒരു മനോഹരമായ കഥകളി പദം. നമുക്ക് കേൾക്കാം. അത് ഞാൻ ശ്രീവല്ലഭനും അതേപോലെ തന്നെ ആ പദം എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരു തിരുവല്ല ഗോപികുട്ടൻ സാറിനും സമർപ്പിക്കുന്നു.

ഇങ്ങനെയാണ് കാംബോജിയുടെ ആരോഹണ അവരോഹണ ക്രമം വരിക. അതായത് ഈ രാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന നോട്ട്സ് എന്ന് പറയുന്നത് ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, രീറ്റു, അന്തരഗാന്ധാരം, ഗാത്രി, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ധൈവതം, അതായത് ധാ ടു, പിന്നെ കൈശിക്കി നിഷാദം, നീ ടു. ഇനി നമ്മൾ അവരോഹണ ക്രമത്തിൽ നീ ത്രീ, അതായത് കാകളി നിഷാദത്തിന്റെ ഒരു ഉപയോഗം കൂടെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഉപയോഗം കൂടെ ഉള്ളത് കൊണ്ട് ഈ രാഗത്തിനെ നമ്മൾ ഒരു ഭാഷാംഗരാഗമായിട്ട് കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഭാഷാംഗരാഗം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിന് മുൻപും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, പേരന്റ് രാഗയിൽ ഇല്ലാത്ത ഒരു നോട്ടിനെ ഉൾപ്പെടുത്തുമ്പോഴാണ് അതിനെ ഭാഷാംഗരാഗ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ഇനി കാംബോജി ഒരു സാർവകാലിക രാഗം കൂടിയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും പാടാം, എപ്പോ പാടിയാലും ആഹാ എന്ന് നമ്മൾ പറയുന്ന ഒരു ഫീല് നമുക്ക് തരുന്ന ഒരു രാഗം കൂടിയാണ് കാംബോജി. പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൊന്നായ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും എന്ന ഗാനമില്ലേ,

ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീത സംവിധാനത്തില് വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തില് നമ്മൾ ദാസാറ് പാടി കേട്ടിട്ടുള്ള ഗാനമാണ്. ആ ഗാനവും കാമ്പൂജി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഗാനം കൂടി ഒന്ന് കേട്ടു നോക്കിയാലോ?

കാമ്പൂജി രാഗത്തിലെ മലയാളത്തിലെ മറ്റൊരു വളരെ പ്രശസ്തമായ ഒരു ഗാനത്തോടുകൂടി നമുക്ക് ഇന്ന് കാമ്പൂജിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. സത്യത്തിൽ ഒരു എപ്പിസോഡോ രണ്ട് എപ്പിസോഡോ ഒന്നും മതിയാവില്ല കാമ്പൂജി എന്ന രാഗത്തിന്റെ വിശേഷങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ. പക്ഷെ എന്നാലും നമ്മൾ സാധാരണക്കാർക്ക് ഒരു രാഗത്തിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. കമലദളം എന്ന ചിത്രത്തിലെ പ്രേമോദാരനായി അണയു നാഥ എന്ന മനോഹരമായ ഗാനവും കാമ്പൂജി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഗാനത്തോടുകൂടി ഇന്നത്തെ രാഗലയം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്തയാഴ്ച ഇതേപോലെ തന്നെ മറ്റൊരു മനോഹരമായ രാഗവുമായി ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഒരു നല്ല ദിവസവും ഒരു നല്ല ആഴ്ചയും എല്ലാവർക്കും ആശംസിക്കുന്നു. യു സ്റ്റേ ട്യൂൺ ടു റേഡിയോ മാക്സസ് 90.4. ദിസ് ഇസ് ദേവി ശോഭന സൈനിങ് ഓഫ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 9 o'clock. Agencies, Thiruvalla, Crompton Base, Kirloskar, V-Guard Pump Setugal, Crompton Fans, Syntex Water Tanks, Kelachandra PVC Pipes, Mikachina Plumbing Materials, Thudangiyava, Wholesale Ayum, Retail Ayum, Kazhinja 53 Varshangalayi Vitharanam Cheythu Varunna, Thiruvallayile Mikacha Sthapanam, Geo Agencies, Mithamaya Vila, Mikacha Vilpananandara Sevanam, Geo Agencies, Kaveri Buildings, Deepa Tower Nu Sameepam, Thiruvalla.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാല നര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല.

0: അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നൂർ.
3: ഇന്ന് സദ്വചനം നൽകുന്നത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ.
4: ഓം ശാന്തി. ഇന്ന് ലോകത്തിൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സുഖവും സന്തോഷവുമാണ്. സന്തോഷിക്കണോ ദുഃഖിക്കണോ അത് നമ്മുടെ തന്നെ തീരുമാനമാണ്. സന്തോഷം ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. എന്നാൽ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതം നമുക്ക് തന്നെ ഒരു ഭാരമാകുന്നുണ്ട്. കാരണം ജീവിതത്തോടുള്ള നമ്മുടെ വീക്ഷണത്തിൻ്റെ അപാകതകൾ കൊണ്ടാണ്. ജീവിക്കുവാനുള്ള ശാസ്ത്രം അഥവാ കല നമുക്ക് കൈമോശം വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭൗതികമായി എല്ലാം നിറഞ്ഞു കവിഞ്ഞിട്ടും മാനസികമായി ഭൂരിഭാഗം പേരും തളർന്നിരിക്കുന്നത്. ശാന്തി നഷ്ടമായിരിക്കുന്നത് ഉള്ളിലാണ്. എന്നാൽ എല്ലാവരും അന്വേഷിക്കുന്നതോ പുറത്തും. അതുകൊണ്ടാണ് ശാന്തി അന്വേഷിക്കും തോറും അകന്നു പോകുന്നത്. ശാന്തിയും സന്തോഷവും സമാധാനമൊക്കെ നമ്മുടെ ആന്തരിക പ്രോപ്പർട്ടിയാണ്, ആത്മാവിൻ്റെ സമ്പത്താണ്, ശരീരത്തിൻ്റെ അല്ല. അതുകൊണ്ട് ശരീരത്തിലൂടെ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. മനുഷ്യർ സന്തോഷം കണ്ടെത്തുന്നത് പല മാർഗത്തിലൂടെയാണ്. നല്ല ഭക്ഷണം കഴിച്ച് നാവിലൂടെ ആനന്ദിക്കുന്നു, നല്ല പാട്ടുകൾ കേട്ട് ചെവിയിലൂടെ ആനന്ദിക്കുന്നു, നല്ല സുഗന്ധത്തിലൂടെ മൂക്കിന് ആനന്ദം ഉണ്ടാകുന്നു, നല്ല ദൃശ്യങ്ങൾ കണ്ട് കണ്ണിന് ആനന്ദമുണ്ടാകുന്നു. എന്നാൽ ഇതിലൂടെ സ്ഥായിയായൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സുഖവും സന്തോഷവും താൽക്കാലികമാണ്. ജീവിതത്തിലെ സന്തോഷവും സംതൃപ്തിയും ബാഹ്യമായ നേട്ടങ്ങളെ ആശ്രയിച്ചല്ല, അതൊരു ആന്തരിക അവസ്ഥയാണ്. ഒരു പ്രാവശ്യമെങ്കിലും അതീന്ദ്രിയമായ സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷണികമായ സുഖത്തിൻ്റെ പിന്നാലെ നാം പോകില്ല. മനസ്സും ബുദ്ധിയും പരിപക്വ അവസ്ഥയിലെത്തുമ്പോൾ ജീവിതത്തോടുള്ള വീക്ഷണത്തെ മാറ്റാനും സംതൃപ്തമായ ജീവിതം നയിക്കാനും സാധിക്കും. നാം പക്വതയിലെത്തി കഴിഞ്ഞാൽ കുട്ടികളുടെ കളിപ്പാട്ടത്തിനോട് കാണിക്കുന്ന നിസ്സാരമായ മനോഭാവമുണ്ടല്ലോ, അതുപോലെ ലോകത്തിലെ സർവ്വതും ഒരു കളി പോലെ അനുഭവമാകും. ആ നിമിഷം മുതൽ ഒരു കുട്ടി എങ്ങനെ ജീവിതം ആസ്വദിക്കുന്നു, അതേപോലെ നമുക്കും ജീവിതം ആസ്വദിക്കാൻ സാധിക്കും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം ശാന്തി.
3: നിങ്ങൾ കേട്ടത് തിരുവല്ല ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരി സുജാബഹൻ നൽകിയ സദ്വചനം.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി, എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 90 മിനിറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: యు కచు ఐ మేక్ చపాతి, యు మేక్ వెజిటబుల్ కర్రీ, 50-50 నథింగ్. టేక్ సమ్ వెండకాస్, కట్ కట్ కట్ కట్ కట్ స్మాల్ పీసెస్. టేక్ ఆనియన్, కట్ కట్ కట్ కట్ స్మాల్ పీసెస్. పుట్ చీన చట్టి, పుట్టి దింద అడుపు, పుట్ సమ్ కోకోనట్ ఆయిల్, పుట్ సమ్ కడుగు మనీస్, లిటిల్ కరివేపులాస్, కడుగువరా కడుగువరా కడుగువరా. టేక్ వెజిటబుల్స్, పుట్ ఇట్ ఇన్, లిటిల్ చిల్లి పౌడర్, లిటిల్ మల్లి
1: పౌడర్. നല്ല കറികൾ വേണമെന്നുണ്ടെങ്കിലേ ഒരു വഴിയുണ്ട്, രുചിക്കൂട്ട്.
2: അതെ, രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം രുചിക്കൂട്ട്.
3: രുചിക്കൂട്ട് വിത്ത് ആർജെ ദീപ.
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 10 o'clock. അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ടാർഗറ്റുകൾ, ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: Zero delivery. Everything starts from zero.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
1: 11 o'clock.

0: 4 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: ശാസ്ത്ര ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും കൗതുകപരമായിട്ടുള്ള വാർത്തകളും ഒക്കെ കേൾക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്. വണ്ടർ വേൾഡിൽ കൂടെയുള്ളത് ദീപയാണ്. കൗതുകപരമായിട്ടുള്ള വാർത്തകൾ എപ്പോഴും ശാസ്ത്ര ലോകത്തുണ്ടാവാറുണ്ട്. നമുക്കതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതവും തോന്നാറുണ്ട് അല്ലെ. ഡോൾഫിനും ഓർക്കകളും ഇനി കരയിലേക്ക് വരുമോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരു വിഷയം. 25 കോടി വർഷം മുൻപ് കരയിൽ ജീവിച്ചിരുന്ന ചില ജീവികൾ കടലിലേക്ക് ഇറങ്ങി. ആ ജീവികളിൽ പിന്നെ പരിണാമമുണ്ടായി, അവ കടൽ ജീവികളായി. ഇന്നത്തെ ഡോൾഫിനുകളും കൊലയാളി തിമിംഗലങ്ങളും ഒക്കെ ഇവയുടെ പിൻതലമുറകളിൽ പെട്ടതാണ്. ഇതൊക്കെ വീണ്ടും കരയിലേക്ക് തിരികെ വരാൻ ഒരു സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്നത്. ചാൻസേ ഇല്ലെന്നാണ് കേട്ടോ ഗവേഷകർ പറയുന്നത്. പരിണാമത്തിലെ ഒരു സുപ്രധാന ഘട്ടം അവ പിന്നിട്ടത്രേ. ഇനി ഒരിക്കലും കരയിലേക്ക് വന്ന് ഒരു കരജീവിയായി ജീവിക്കാൻ ഇരു സ്പീഷീസുകൾക്കും കഴിയുകയില്ല എന്നാണ് അവരുടെ കണ്ടുപിടുത്തം. സസ്തനികളായ ജീവികൾ പൂർണമായും സമുദ്രജീവികളായി കഴിഞ്ഞാൽ പരിണാമ വഴിയിൽ അവയ്ക്ക് തിരികെ പോകാനാകില്ലെന്ന് സ്വിറ്റ്സർലൻഡിലെ ഫ്രിബർഗ് സർവകലാശാലയിലെ ബ്രൂണ ഫാരിനിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനം പറയുന്നു. ഡോളോയുടെ നിയമം എന്ന ജൈവശാസ്ത്ര നിയമത്തെയും ഈ കണ്ടെത്തൽ ശരിവയ്ക്കുന്നുണ്ട്. പരിണാമത്തിലൂടെ ഒരു ജീവിയുടെ സുപ്രധാന സവിശേഷതകൾ നഷ്ടപ്പെട്ടാൽ പിന്നെ അവ തിരികെ വരില്ലെന്നാണ് ഈ നിയമം പറയുന്നത്. നിയമം ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ ഓരോരോ കണ്ടുപിടുത്തങ്ങളും. എന്തായിരിക്കും

0: വേണ്ട. ക്രോംപ്ടൺ ഗ്രേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
3: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്. വണ്ടർ വേൾഡിൽ ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡോൾഫിനും ഓർക്കകളും ഇനി കരയിലേക്ക് വരുമോ, ചാൻസ് ഇല്ലെന്നാണ് ഇതുവരെയുള്ള വാർത്തകളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നുണ്ട്, സമുദ്രത്തിലെ ഏറ്റവും ശക്തരായ വേട്ടക്കാർ, അതായത് കടലിലെ അപകടകാരികളാണ് ഓർക്ക അഥവാ കൊലയാളി തിമിംഗലം. കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കുന്ന ജീവികളാണ് കേട്ടോ ഈ ഓർക്കകള്. ഇവ ബോട്ടുകൾ മറിച്ചിടാനും അതുപോലെ തന്നെ നീല തിമിംഗലം ഉൾപ്പെടെ മറ്റു തരം തിമിംഗലങ്ങളെയും ഒക്കെ ക്രൂരമായി വേട്ടയാടാൻ തുടങ്ങിയതുമൊക്കെ ജന്തുലോകത്തു നിന്നുള്ള വാർത്തകളായിരുന്നു. കില്ലർ വെയിൽ എന്നും അറിയപ്പെടുന്ന ഓർക്കകൾക്ക് 23 മുതൽ 32 അടി വരെ നീളവും 6,000 കിലോ വരെ ഭാരവും വയ്ക്കും. തിമിംഗല ഗ്രൂപ്പിലെ അംഗമായ ഡോൾഫിൻ കുടുംബത്തിൽ വലുപ്പത്തിൽ ഏറ്റവും കൂടിയ വിഭാഗമാണ് ഓർക്കകൾ. പൈലറ്റ് തിമിംഗലങ്ങളും ഇക്കൂട്ടത്തിലുള്ളവയാണ്. സമുദ്രത്തിലെ ഏറ്റവും ശക്തരായ വേട്ടക്കാരിൽ പെട്ടവരാണ് ഈ പറഞ്ഞിട്ടുള്ള ഓർക്കകൾ. കറുപ്പും വെളുപ്പും ഇടകലർന്ന രൂപം കാരണം ഇവയെ സമുദ്രത്തില് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. തണുപ്പ് കൂടിയ മേഖലകളിലാണ് ഇവയുടെ അധിവാസമെങ്കിലും ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള സ്ഥലങ്ങളിലും ഇവയെ കാണാറുണ്ട്. ഒട്ടേറെ കടൽ ജീവികളെ ഭക്ഷണമാക്കുന്ന ഓർക്കകള് സംഘമായിട്ടാണ് കേട്ടോ വേട്ടയാടാറുള്ളതും. ഒരു വേട്ട സംഘത്തിൽ 40 ഓർക്കകൾ വരെ ഉണ്ടാകാം. പലതരം മീനുകൾ, പെൻഗ്വിനുകൾ, സീലുകൾ, കടൽ സിംഹങ്ങൾ, എന്തിന് ചിലപ്പോഴൊക്കെ മറ്റു തിമിംഗലങ്ങൾ വരെ ഇവയ്ക്ക് മുന്നിൽ അടിയറവു പറഞ്ഞ് ഭക്ഷണമാകാറുണ്ട്. അതുകൂടാതെ തന്നെ വളരെ ബുദ്ധികൂർമതയുള്ള ജീവികളായ ഓർക്കകൾ വേട്ടയാടുന്നതിലും ഈ ശേഷി കാട്ടാറുണ്ട്. വലിയ ജീവികളെപ്പോലും വളഞ്ഞിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഇവയുടെ രീതിയെന്ന് പറയുന്നത് നമ്മുടെ കരയിലുള്ള ചെന്നായ്ക്കളുണ്ടല്ലോ, ചെന്നായ്ക്കളുടെ ശൈലിയെ വരെ ഓർമ്മിപ്പിക്കുന്നതാണ്. ലോകമെമ്പാടും എല്ലാ സമുദ്രങ്ങളിലുമായി 600,000 ഓർക്കകളുണ്ട്. മത്സ്യബന്ധന നെറ്റുകളിലും മറ്റും ഇവ ഇടയ്ക്കിടെ പെടാറുമുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻലാൻഡ്, ജപ്പാൻ, ഇന്തോനേഷ്യ, കരീബിയൻ ദ്വീപുകൾ, റഷ്യ തുടങ്ങിയ ഇടങ്ങളിൽ ഇവയെ വേട്ടയാടാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അങ്ങനെ പെട്ടെന്ന് പിടുത്തം കിട്ടുന്ന ഒന്നല്ല ഓർക്കകൾ എന്നുള്ള കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ.

0: പാട്ട്. മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ് വെയിന് എന്തൊക്കെയാ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
6: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡിൽ ഡോൾഫിനും ഓർക്കകളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ഡോൾഫിന്റെയും ഓർക്കകളുടെയും കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്ത് നിന്നും വീഴുന്ന ദുരൂഹ ലോഹ വളയങ്ങളെക്കുറിച്ചും ഗോളങ്ങളെക്കുറിച്ചുമാണ്. തലയ്ക്ക് മുകളിലുമുണ്ട് ഈ ഒരു ഭീഷണി. എന്താണെന്ന് വെച്ചാൽ ജിം ക്യാരി നായകനായ ദ ട്രൂമാൻ ഷോ എന്ന സിനിമയില് ട്രൂമാന്റെ ജീവിതം ഒരു റിയാലിറ്റി ഷോ ആണെന്ന് വെളിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആകാശത്ത് നിന്ന് ഒരു സ്റ്റുഡിയോ ലൈറ്റ് താഴേക്ക് വീഴുന്ന ഒരു രംഗമുണ്ട്. ഇതുപോലെയുള്ള രംഗങ്ങൾ ഇപ്പോഴിതാ യഥാർത്ഥത്തിൽ സംഭവിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്താന്ന് വെച്ചാൽ തെക്കൻ കെനിയയിലെ മുക്കുക്കു ഗ്രാമത്തില് ആകാശത്ത് നിന്ന് പതിച്ച ചുട്ടുപഴുത്ത വമ്പൻ ലോഹവളയത്തിന്റെ കാര്യത്തിൽ അവ്യക്തത തുടരുമ്പോഴാണ് ഇതാ കൊളംബിയയിൽ ഒരു നിഗൂഢ ലോഹഗോളം കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ അന്യഗ്രഹ ജീവികളുണ്ടെന്ന് വിശ്വസിക്കുന്നവരിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണിപ്പോൾ. എന്നാൽ ചില നിരീക്ഷകർ ഈ വസ്തു ഒരു അന്യഗ്രഹ ബഹിരാകാശ പേടകത്തിന്റെ ഭാഗമാകാമെന്നും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരോ ഇതൊരു സമർത്ഥമായ കലാ ഇൻസ്റ്റലേഷൻ ആയിരിക്കാനാണ് സാധ്യതയെന്നും വാദിക്കുന്നു. എന്താണെന്നുള്ളത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടികിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. ബഹിരാകാശത്ത് കുന്നുകൂടുന്ന മാലിന്യത്തെക്കുറിച്ച് അവബോധം നൽകുന്നതാണ് ഇത്തരത്തിലുള്ള വലിയ വസ്തുക്കളുടെ പതനങ്ങൾ. റോക്കറ്റ് ഭാഗങ്ങളിൽ നിന്നും ഉപഗ്രഹങ്ങളിൽ നിന്നുമുള്ള അവശിഷ്ടങ്ങൾ ബഹിരാകാശത്ത് ഏറുന്നതിനെ കുറിച്ച് വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ്. ചില ബഹിരാകാശ മാലിന്യ ഭാഗങ്ങൾ കാറുകളുടെയും ബസ്സുകളുടെയും ഒക്കെ വലുപ്പമുള്ളതാണെന്നും പറയുന്നു. ഇത് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? മനുഷ്യർക്കും കെട്ടിടങ്ങൾക്കുമൊക്കെ സാരമായ തകരാറുകൾ സംഭവിക്കാം. ഒരുപക്ഷെ ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ അപ്രതീക്ഷിതമായി ആകാശത്തു നിന്നും വൻതോതിലുള്ള അവശിഷ്ടങ്ങൾ പതിച്ചാൽ അത് വലിയ ദുരന്തമായും മാറിയേക്കാം.

കാൽക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
3: അങ്ങനെ വണ്ടർ വേൾഡിൽ ആകാശത്ത് നിന്നും വീഴുന്ന ദുരൂഹ ലോഹവളയങ്ങളും ഗോളങ്ങളും, ഇതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തലയ്ക്കു മുകളിലും ഭയാനക ഭീഷണി ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എന്തായാലും പല പദ്ധതികളും നടക്കുന്നുണ്ട് കേട്ടോ. ഈ ബഹിരാകാശ മാലിന്യത്തെ തുരത്താൻ വേണ്ടിയിട്ട് നാസ അടക്കമുള്ള ബഹിരാകാശ ഏജൻസികള് പല പദ്ധതികളും ലക്ഷ്യമിടുന്നുണ്ട്. പ്രത്യേക ഉപഗ്രഹങ്ങളും മറ്റും ഉപയോഗിച്ച് ഇവ നീക്കാൻ സാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള ഗവേഷണങ്ങളും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കുന്നുകൂടുന്ന ഈ മാലിന്യം ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സാറ്റലൈറ്റുകളുടെയും റോക്കറ്റുകളുടെയും എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ബഹിരാകാശ മാലിന്യം ഒരു ആഗോള പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും. ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധയും പരിഹാര മാർഗങ്ങളും എന്തായാലും ആവശ്യമാണ്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നൊരു ദിവസം തലയ്ക്ക് മുകളിലേക്ക് ഒരു ഗോളൊക്കെ വന്ന് വീണു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ അല്ലെ. എന്തായാലും ഇന്നത്തെ വണ്ടർ വേൾഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിശയിപ്പിക്കുന്ന വാർത്തകൾ നമ്മളിപ്പോൾ തന്നെ കേട്ടു കഴിഞ്ഞു. ഇനി വീണ്ടും നമുക്ക് അടുത്ത കുറെ വാർത്തകളുമായിട്ട് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: സാർ ഓർഡർ പ്ലീസ്.
1: വൺ കഫേ ലാറ്റെ.
0: ഓക്കെ സാർ.
1: ആ നീ എന്താ പറഞ്ഞത്?
2: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫേ.
1: അതെന്താ സംഭവം?
2: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക് ഫാസ്റ്റ് 90.4.
1: എപ്പോ?
2: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
1: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
2: പിന്നല്ല
3: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറേറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്
2: കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്ത്രീശക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീശക്തിയിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ സ്ത്രീശക്തിയിൽ ഞാൻ പറയാൻ പോകുന്നത് മകൾക്ക് വേണ്ടി പുരുഷനായി ജീവിച്ച ഒരമ്മയെ കുറിച്ചാണ്. 37 വർഷത്തോളം തമിഴ്നാട്ടിലെ ഗ്രാമത്തിലുള്ളവർക്ക് അദ്ദേഹം വെറുമൊരു മുത്തുമാസ്റ്റർ മാത്രമായിരുന്നു. വെളുത്ത ഷർട്ടും മുണ്ടും ധരിച്ച് ചുണ്ടിൽ കത്തുന്ന ബീഡിയുമായി വയലിൽ കഠിനാധ്വാനം ചെയ്യുന്ന ശാന്തനായ ഒരു മനുഷ്യൻ. അവിടെ ഗ്രാമത്തിലുള്ളവർ അദ്ദേഹത്തെ ആദരവോടെ അണ്ണാച്ചി, അതായത് നമ്മളിവിടെ ചേട്ട എന്ന് വിളിക്കുന്ന രീതിയിൽ അങ്ങനെ വിളിച്ചു പോരുന്നു. എന്നാൽ ആ വെളുത്ത വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരുന്ന രഹസ്യം ലോകം അറിഞ്ഞപ്പോൾ എല്ലാവരും ഒരുപോലെ അത്ഭുതപ്പെട്ടു. കാരണം ഈ പറഞ്ഞ മുത്തുമാസ്റ്റർ ശരിക്കും ഒരു പുരുഷനായിരുന്നില്ല. സ്വന്തം മകളെ സുരക്ഷിതമായി വളർത്താൻ വേണ്ടി പുരുഷന്റെ വേഷം കെട്ടിയ പെച്ചിയമ്മാൾ എന്ന സ്ത്രീയായിരുന്നു. ഒരു പുരുഷന്റെ വേഷം കെട്ടാനുള്ള തീരുമാനം തന്റെ മകൾക്ക് സുരക്ഷിതത്വവും തനിക്ക് ജീവിക്കാനുള്ള ശക്തിയും നൽകിയെന്നാണ് ഈ 70-കാരി പറയുന്നത്. അപ്പൊ ഇന്നത്തെ സ്ത്രീശക്തിയിൽ പെച്ചിയമ്മാൾ എങ്ങനെ പുരുഷവേഷം കെട്ടി, അല്ലെങ്കിൽ എന്തിനു വേണ്ടി കെട്ടി എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് 20-ാം വയസ്സിലായിരുന്നു ഞാൻ ഈ പറഞ്ഞ പെച്ചിയമ്മാളിന്റെയും ശിവ എന്ന ആളുടെയും വിവാഹം. പക്ഷേ വിവാഹം കഴിഞ്ഞ് കഷ്ടിച്ച് 15 ദിവസങ്ങൾ മാത്രമായപ്പോൾ ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ മരണം പെച്ചിയമ്മാളിന്റെ ഭർത്താവ് ശിവയെ കവർന്നു. ആ വിയോഗത്തിന്റെ ആഘാതത്തിൽ നിൽക്കുമ്പോഴാണ് താൻ ഗർഭിണിയാണെന്ന വിവരം പെച്ചിയമ്മാൾ അറിയുന്നത്. മകൾക്ക് ജന്മം നൽകിയ ശേഷം അവൾ തൂത്തുക്കുടിയിലെ ഒരു ചാർക്കോൾ, അതായത് കരിയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഫാക്ടറിയിൽ ജോലിക്ക് ചേർന്നു. അവിടെ വെച്ച് ജീവിതം അങ്ങേയറ്റം ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും മകൾക്ക് വേണ്ടി അവർ കഠിനമായിട്ട് അധ്വാനിച്ചു. എന്നാൽ ഫാക്ടറിയിലേക്കുള്ള വഴിയിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം, അതാണ് അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചത്. ഒരു വൈകുന്നേരം ഫാക്ടറിയിലേക്ക് നടന്നു പോവുകയായിരുന്ന പെച്ചിയമ്മാളിനെ ഒരു ട്രക്ക് ഡ്രൈവർ തടഞ്ഞു നിർത്തുകയും ബലമായി വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നെ അവിടുന്ന് എങ്ങനെയൊക്കെയോ കുതിറി ഓടിയാണ് നമ്മുടെ പെച്ചിയമ്മാൾ രക്ഷപ്പെട്ടത്. പക്ഷെ ആ രാത്രി ഫാക്ടറിയിലെ ഷിഫ്റ്റ് ജോലിക്കിടയിലും അവളുടെ മനസ്സ് ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ഒരൊറ്റപ്പെട്ട സ്ത്രീക്ക് സമൂഹത്തിൽ ജീവിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെ ആ സമയത്ത് പെച്ചിയമ്മാളും ആ ഒരു സത്യം തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് രാവിലെ അവരെടുത്തത് തന്റെ ജീവിതത്തിലെ ഏറ്റവും ധീരവും അസാധാരണവുമായ തീരുമാനമായിരുന്നു. നേരെ പോയി ഒരു പുരുഷന്റെ ഷർട്ടും മുണ്ടും വാങ്ങി തിരുച്ചെണ്ടൂരിലേക്ക് വണ്ടി കയറി. അവിടെ വെച്ച് തന്റെ നീണ്ട മുടി പൂർണ്ണമായും മൊട്ടയടിച്ചു. ഒരു സ്ത്രീ എന്ന നിലയിൽ അവസാനമായി ഒരിക്കൽ കൂടി ക്ഷേത്രത്തിൽ തൊഴുതു. പുറത്തേക്കിറങ്ങിയത് പുരുഷന്റെ വസ്ത്രം ധരിച്ചായിരുന്നു. പെച്ചിയമ്മാളിന്റെ അവസാനം എന്ന് പറയുന്നത് അവിടെയായിരുന്നു. അതായത് പെച്ചിയമ്മാൾ എന്ന സ്ത്രീയുടെ അവസാനം അന്ന് അവിടെ കഴിഞ്ഞു. പിന്നീട് പെച്ചിയമ്മാൾ തന്റെ മകൾക്ക് വേണ്ടി പുരുഷനായിട്ട് ജീവിച്ചു. പിന്നീട് അവർ മുത്തുവായി മാറി. അതിനുശേഷം തൂത്തുക്കുടിയിലെ ഒരു ഭക്ഷണശാലയിൽ പാചക ജോലി നോക്കുന്നതിനിടയിലാണ് ആളുകൾ ബഹുമാനത്തോടെ മുത്തുമാസ്റ്റർ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. കാലക്രമേണ ആ പേര് അവളുടെ ശാശ്വതമായിട്ടുള്ള ഒരു അടയാളമായിട്ട് മാറുകയും ചെയ്തു. തിരുച്ചെണ്ടൂർ ക്ഷേത്രത്തിൽ ഇപ്പോഴും പോകാറുണ്ടെങ്കിലും പുരുഷന്മാർ ഷർട്ടൂരി വേണമല്ലോ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കാനായിട്ട്. ആ ആചാരം ഉള്ളതുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാറില്ല. ആളുകൾക്ക് മുന്നിൽ തന്റെ പുരുഷത്വം കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബീഡി വലിക്കുന്ന ശീലവും തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള

അത് ഒഴിവാക്കാൻ ഇത് സഹായിച്ചു. ഒരിക്കൽ രാത്രി വൈകി വരുമ്പോൾ മദ്യപിച്ച ഒരാള് മുന്നിൽ പെട്ടു. പെട്ടെന്ന് ബീഡി കത്തിച്ചതും അയാള് ഭയത്തോടെ സഹോദര എന്ന് വിളിച്ച് വഴിമാറിപ്പോയതുമായിട്ടുള്ള ഒരു അനുഭവവും നമ്മുടെ പിച്ചിയമ്മാളിലുണ്ടായിട്ടുണ്ട്. പുരുഷവേഷം ഒരു പരിധിവരെ സുരക്ഷിതത്വം നൽകിയെങ്കിലും അതോടൊപ്പം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പെച്ചിയമ്മാള് നേരിട്ടിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ശാരീരിക അവസ്ഥകള്, പ്രത്യേകിച്ച് ആർത്തവ ചക്രങ്ങൾ, മറ്റാരും അറിയാതെ ഇതൊക്കെ കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കഠിനമായ ശാരീരിക അധ്വാനം ചെയ്യുന്നതിനിടയിലും ഈ അസ്വസ്ഥതകളെല്ലാം മറച്ചു വെക്കാനായിട്ട് അവര് മരുന്നുകളെയാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത്. കഠിനമായ ജീവിത സാഹചര്യങ്ങൾ കാരണം 40-ാം വയസ്സിൽ തന്നെ പെച്ചിയമ്മാളിന് ആർത്തവ വിരാമം സംഭവിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം മുത്തു തന്റെ മകളോടൊപ്പം കാട്ടുനീക്കമ്പട്ടി എന്ന ഗ്രാമത്തിലേക്ക് താമസം മാറി. അവിടെ അവരെ ആർക്കും അറിയാത്തതുകൊണ്ട് തന്നെ ഭൂതകാലം അപ്പോഴും ഒരു രഹസ്യമായിട്ട് തുടർന്നു വരികയായിരുന്നു. ഒരു കർഷക തൊഴിലാളിയായി മുത്തു അവിടെ കഠിനാധ്വാനം ചെയ്തു. മകളുടെ പേര് ഷൺമുഖ സുന്ദരി എന്നാണ്. ശരിക്കും മകൾക്ക് പോലും തന്റെ അച്ഛൻ യഥാർത്ഥത്തിൽ അമ്മയാണെന്ന സത്യം 7-ാം വയസ്സിലാണ് മനസ്സിലാകുന്നത്. അതുവരെ മറ്റൊരു അമ്മയാണ് തന്റെ അമ്മ എന്നായിരുന്നു ആ കുട്ടി കരുതിയിരുന്നത്. എങ്കിലും ഗ്രാമത്തിന് മുന്നിൽ അവൾ തന്റെ അമ്മയെ മുത്തു മാസ്റ്റർ എന്ന് തന്നെയാണ് വിളിച്ചു പോന്നത്. ഇന്ന് മകള് ഷൺമുഖ സുന്ദരി വളർന്നു, വിവാഹിതയായി, സ്വന്തമായിട്ട് ഒരു പലചരക്ക് കടയൊക്കെ തുടങ്ങി സാമ്പത്തികമായി സുരക്ഷിതമായിട്ട് ജീവിക്കുന്നു. തന്റെ അമ്മ അസാധാരണമാം വിധം ശക്തയായ സ്ത്രീയാണെന്ന് മകള് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മകൾ സുരക്ഷിതയായിട്ടും പെച്ചിയമ്മാൾ തന്റെ സ്ത്രീരൂപത്തിലേക്ക് മടങ്ങാൻ തയ്യാറായില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തില് തനിക്ക് ധൈര്യവും അതിജീവനവും നൽകിയത് ഈ പറഞ്ഞിട്ടുള്ള ആൺവേഷമായിരുന്നു. അതിജീവനത്തിനായി ആരംഭിച്ച ആ വേഷം ഒടുവിൽ അവരുടെ ജീവിതം തന്നെയായി മാറി. ശേഷിക്കുന്ന ജീവിതവും മുത്തുവായി തന്നെ ജീവിച്ചു തീർക്കാനാണ് പെച്ചിയമ്മാളിന്റെ തീരുമാനം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ശരിക്കും കഥകളിലൂടെയും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും സിനിമകളിൽ മാത്രമാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളത്, ജീവിതത്തിൽ എങ്ങനെയുള്ള എന്തൊക്കെ അഭിനയിച്ചാലാണ് നമ്മുടെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് തെളിയിച്ചു തരികയാണ് പെച്ചിയമ്മാളിനെ പോലുള്ള ആൾക്കാര്. ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു കുട്ടിയായിട്ട് താമസിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഗ്രാമങ്ങളൊക്കെ ആകുമ്പോഴേക്കും അവിടെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം അത്രത്തോളം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ആ സമയത്ത് അതൊരുപാടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ആൺവേഷം എപ്പോഴും തന്റെ മകൾക്കും തനിക്കും സുരക്ഷിതത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പെച്ചിയമ്മാള് ആൺവേഷം കെട്ടാനായിട്ട് തീരുമാനിച്ചതും. പക്ഷെ ഒരു അമ്മ മകൾക്ക് വേണ്ടി എത്രത്തോളം ത്യാഗം അനുഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ഈ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ പെച്ചിയമ്മാൾ എന്ന് പറയുന്നത് ഒരു അസാധാരണയായ ഒരു സ്ത്രീയാണെന്ന് തന്നെ നമുക്ക് പറയാം. അവരിപ്പോഴും, അല്ലെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞു, എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടും ആ പുരുഷവേഷം ഉപേക്ഷിക്കാത്തത് തനിക്ക് എപ്പോഴും ഏറ്റവും ഒരു ആപത്ത് വന്ന സമയത്ത് തന്നെ രക്ഷിച്ചത് ആ വേഷമായിരുന്നു. അതുകൊണ്ടാണ് പെച്ചിയമ്മാൾ ഇപ്പോഴും ഒരു പുരുഷവേഷധാരിയായിട്ട് തന്നെ തുടരുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്ക് ചുറ്റും. കാരണം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പ്രശ്നത്തെ ഏതൊക്കെ രീതിയിൽ നേരിടാന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ ഏതൊക്കെ രീതിയിൽ നേരിട്ട് മറികടക്കാം എന്നൊക്കെ ആലോചിച്ച് അതിനു വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്ന ഇതുപോലെയുള്ള സ്ത്രീകൾ തന്നെയാണല്ലേ ഒരു കരുത്തെന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ സ്ത്രീശക്തി ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം കേട്ടത് പെച്ചിയമ്മാളിനെ കുറിച്ചാണ്. വീണ്ടും നമുക്ക് മറ്റൊരു പെൺകരുത്തുമായി കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: 4 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
3: ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിലും ഗ്ലോബൽ സൌത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയോടുള്ള പ്രതിബദ്ധതയിലും സെയ്ഷൽസ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സന്ദർശന വേളയിൽ സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതിന്റെ സന്തോഷവും ശ്രീ മോദി പങ്കുവച്ചു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നൂതനാശയം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. ac.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് സെൽഫ് എന്യൂമറേഷൻ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 23,943 കുടുംബങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ദേശീയ സെൻസസ് 2027 ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 23,943 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ നടത്തിക്കഴിഞ്ഞു. 2,310 കുടുംബങ്ങൾ സ്വയം വിവരം നൽകാനായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. 26,253 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി. ഈ മാസം 16 ആരംഭിച്ച സ്വയം വിവരം നൽകൽ ഈ മാസം 30 അവസാനിക്കും. കളക്ടറേറ്റ്, താലൂക്ക് ഓഫീസുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ സഹായത്താലും പൊതുജനങ്ങൾക്ക് സ്വയം വിവരം നൽകൽ പൂർത്തിയാക്കുന്നതിനും സംശയ നിവാരണത്തിനും അവസരം ലഭിക്കും.
3: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. CEE.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി K. മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 18.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ ഒരു മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ പിടികൂടിയ ജില്ലയായി പാലക്കാട്. ഒരു മാസത്തിനിടയിൽ 317 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: 138 അബ്കാരി കേസുകളും 79 ലഹരി കേസുകളും ഉൾപ്പെടെയുള്ള 317 കേസുകളിലായി 186 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 40 കിലോയോളം കഞ്ചാവും 600 ഗ്രാമിലധികം രാസലഹരികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 20 ദിവസം പിന്നിടുമ്പോൾ 77 കേസുകളിലായി 44 പേരെയും പിടികൂടിയിട്ടുണ്ട്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
3: പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ചെന്നൈയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
6: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
3: 2026 ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലാന്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ ഉറുഗ്വേയെ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് യോഗ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ്പ് വെർദെയും നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഹെലൻ കില്ലറുടെ 147-ാമത് ജന്മദിനവും പുതിയറ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി കെ ബഷീർ നിർവഹിച്ചു. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് പാർലമെന്റ് അംഗം ഹംദുല്ല സെയ്ദ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് കത്തയച്ചു. പുതിയ നിയമം ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം കത്തിൽ പരാമർശിച്ചു. മദ്യത്തിന്റെ വ്യാപനം ദ്വീപിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നും അതിനാൽ നിയമം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRT പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കണിച്ചാർ ഓടൻതോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന് കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: കാട് തേടി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
3: സീഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. സീഷൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സീഷൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന 0 കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ഇന്ത്യ US സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2025 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് MSME കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
4: MSME in Bharat, it represents the courage of a first generation entrepreneur. Most of us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small business and have transformed the challenges into opportunities.
2: രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര MSME മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലൻഡ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിനിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ 2nd ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1-0 പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൗദി അറേബ്യയെ സമനിലയിൽ തളച്ച് കെ ബെർദയും നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തരിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാവ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജ്ജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ

0: ഉപയോഗിക്കുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. എംഎസ്എംഇ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
3: 1 o'clock.
1: ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 മധുര ഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ഇന്ന് ഇളയരാജയുടെ ചില പാട്ടുകളിലൂടെയാണ് കേട്ടോ മധുര ഗീതങ്ങളിലൂടെ നമ്മൾ യാത്ര പോകുന്നത്. മലയാളികൾക്ക് ഒരുപാട്, അതായത് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് ഗാനങ്ങളാണ് അദ്ദേഹം സമ്മാനിച്ചത്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ പന്നീപുരം എന്ന ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് അദ്ദേഹത്തിൻ്റെത്. ഗ്രാമീണ ജീവിതത്തിന്റെ ലാളിത്യവും ജനകീയ സംഗീതത്തിന്റെ താളങ്ങളും ബാല്യത്തിലെ അദ്ദേഹത്തെ സ്വാധീനിച്ചു. പിന്നീട് ശാസ്ത്രീയ സംഗീതത്തിലും പാശ്ചാത്യ സംഗീതത്തിലും പരിശീലനം നേടിയ അദ്ദേഹം ഈ രണ്ട് ലോകങ്ങളെയും ഒരുമിപ്പിച്ച അപൂർവ സംഗീത ഭാഷ തന്നെ സൃഷ്ടിച്ചു.

കഥയും കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ പതിയാൻ പശ്ചാത്തല സംഗീതത്തിന് വലിയ പങ്കുണ്ട്. ഈ മേഖലയെ ഒരു പുതിയ ഉയരത്തിലെത്തിച്ച വ്യക്തിയാണ് ഇളയരാജ. ഒരു കഥാപാത്രത്തിന്റെ സന്തോഷം, വേദന, ഏകാന്തത, പ്രണയം, ഇവ സംഭാഷണങ്ങളെക്കാൾ ശക്തമായി സംഗീതത്തിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നിരവധി സംവിധായകർ അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതത്തെ സിനിമയുടെ അദൃശ്യ കഥാപാത്രം എന്നുപോലും വിശേഷിപ്പിച്ചിട്ടുണ്ട്.

5000-ലധികം ഗാനങ്ങൾ, 100-കണക്കിന് സിനിമകൾ, നിരവധി ഭാഷകൾ. ഇളയരാജയുടെ സംഗീത ജീവിതം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൃഷ്ടിപരമായ യാത്രകളിലൊന്നാണ്. പ്രണയഗാനങ്ങൾ, വിരഹഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, ആഘോഷവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ തുടങ്ങി ഏതു വിഭാഗം എടുത്താലും അതിൽ അദ്ദേഹത്തിന്റെ മികവ് നമുക്ക് കാണാം. ഓരോ ഗാനത്തിനും പുതിയൊരു ഭാവം അല്ലെങ്കിൽ സ്വഭാവം നൽകാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് ഇത്രയും കാലം സംഗീത ലോകത്ത് പ്രസക്തമായി തുടരാൻ കാരണമെന്നുള്ളതിൽ നമുക്കൊരു സംശയമില്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെ ആർജി അമൃത കാർത്തിക. ഇളയരാജയുടെ സംഗീതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം? വ്യത്യസ്ത സംഗീത പാരമ്പര്യങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു കഴിവാണ്. ഗ്രാമീണ താളങ്ങളെയും കർണാടക സംഗീതത്തിന്റെ സങ്കീർണതകളെയും പാശ്ചാത്യ ഓർക്കസ്ട്രയുടെ സമ്പന്നതയും ഒരേ ഗാനത്തിൽ സമന്വയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ ഇന്ത്യൻ സിനിമാ സംഗീതത്തിന് മുമ്പ് കാണാത്ത ഒരു പുതിയ ശബ്ദലോകം തന്നെ അദ്ദേഹം രൂപപ്പെടുത്തി.

തമിഴ് സിനിമയിലെ ഇതിഹാസം എന്ന നിലയിൽ അറിയപ്പെടുന്ന ഇളയരാജ മലയാള സിനിമയ്ക്കും അമൂല്യമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. പ്രകൃതിയുടെയും പ്രണയത്തിന്റെയും മനുഷ്യബന്ധങ്ങളുടെയും സൗന്ദര്യം അദ്ദേഹത്തിന്റെ മലയാള ഗാനങ്ങളിൽ അതിസുന്ദരമായിട്ട് തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. ഇന്നും മലയാളികളുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി ഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ പിറന്നത്. കാലം മാറിയിട്ടും ആ ഗാനങ്ങളുടെ പുതുമയും മാധുര്യവും ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല, ഇനിയൊട്ടും നഷ്ടപ്പെടുകയുമില്ല.

ഓർമ്മകൾക്ക് പശ്ചാത്തലമായി അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പിറന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇളയരാജയുടെ സംഗീതം കേൾക്കുമ്പോൾ പലർക്കും സ്വന്തം ജീവിതത്തിലെ മനോഹര നിമിഷങ്ങൾ ഓർമ്മ വരുന്നത്. സംഗീതം മാത്രമല്ല, ഓർമ്മകളെയും അദ്ദേഹം ഇതിലൂടെ സൃഷ്ടിച്ചു.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ.

0: കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ആർജി അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. ഇന്ത്യൻ സിനിമാ സംഗീതത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ ഇളയരാജ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പാശ്ചാത്യ സിംഫണി സംഗീത രംഗത്തും അദ്ദേഹം തന്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സംഗീതത്തിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ അന്താരാഷ്ട്ര സംഗീത ഘടനകളുമായി സംയോജിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിലൂടെ ഇന്ത്യൻ സംഗീതത്തിന്റെ സാധ്യതകൾ ലോകത്തിനു മുന്നിൽ കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്.

സംഗീതം എപ്പോൾ തുടങ്ങണം എന്നതുപോലെ എപ്പോൾ നിർത്തണമെന്നതും ഇളയരാജയ്ക്ക് വ്യക്തമായിട്ടറിയാം. അദ്ദേഹത്തിന്റെ നിരവധി ഗാനങ്ങളിലും പശ്ചാത്തല സംഗീതങ്ങളിലും നിശബ്ദത വളരെ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഗാനങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ചിലപ്പോൾ ഒരു ചെറിയ ഇടവേള പോലും വലിയൊരു വികാരം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംഗീതം കേൾക്കുന്നവരുടെ മനസ്സിൽ കൂടുതലങ്ങ് ആഴത്തിൽ പതിയുന്നത്.

നിരവധി പ്രമുഖ സംവിധായകരുടെ സിനിമകളുടെ വിജയത്തിൽ ഇളയരാജയുടെ സംഗീതം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കഥയുടെ ആത്മാവ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സംഗീതം സൃഷ്ടിക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവ് സംവിധായകരുടെ വിശ്വാസമാണ് നേടിയത്. ചിലപ്പോൾ ഒരു രംഗം ചിത്രീകരിക്കുന്നതിന് മുമ്പേ അതിന്റെ വികാരം സംഗീതത്തിലൂടെ അദ്ദേഹം രൂപപ്പെടുത്തി. അതുകൊണ്ടാണ് പല സംവിധായകരും അദ്ദേഹത്തെ ഒരു സംഗീത സംവിധായകൻ മാത്രമല്ല ഒരു സഹസൃഷ്ടാവ് എന്നും വിശേഷിപ്പിക്കുന്നത്.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
1: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
2: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

രാജയുടെ സംഗീതത്തിലൂടെ ഒരു യാത്ര പോവാണല്ലേ. ഇത് കുറച്ച് സമയം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒരു ദിവസം കൊണ്ടോ തീരുന്നതല്ല. കാരണം അങ്ങനെ ഒഴുകുകയാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇളയരാജയുടെ ഗാനങ്ങൾ ഇന്നും പുതിയ തലമുറ കേൾക്കുകയാണ്. സംഗീത സാങ്കേതിക വിദ്യ മാറി, സംഗീത ശൈലികൾ മാറി, പക്ഷേ അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടെ ആ ജനപ്രീതി ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. കാരണം അവ വെറും ഗാനങ്ങളല്ല എന്നുള്ളതാണ് കാര്യം. മനുഷ്യവികാരങ്ങളുടെ ശാശ്വതമായ രേഖപ്പെടുത്തലുകളാണ്. അതുകൊണ്ടാണ് ഇളയരാജയുടെ സംഗീതം ഒരു കാലഘട്ടത്തിന്റേതല്ല, എല്ലാ കാലഘട്ടങ്ങളുടെയും സംഗീതമായി നിലനിൽക്കുന്നത്. സംഗീത ലോകത്ത് ഒരു പേരിനപ്പുറം ഒരു യുഗത്തിന്റെ സ്വരമായി ഇളയരാജ തുടരുകയാണ്. അങ്ങനെ ഇന്ന് ഇളയരാജയുടെ ഗാനങ്ങൾ നമ്മൾ ആസ്വദിച്ചു അല്ലേ. ഈ ഗാനങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
0: Radio Macfast 90.4. Time set.
2: 3 o'clock.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളും.

ജനജീവിതത്തിന്റെ സ്പന്ദനവും ഒരുമിച്ച് ചേർന്നാൽ അത് നാടൻ പാട്ടായി. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ നാടൻ പാട്ടുകൾ. തലമുറകളിലൂടെ വാമൊഴിയായി കൈമാറിക്കൊണ്ടിരിക്കുന്ന ഈ ഗാനങ്ങൾ നമ്മുടെ ജനജീവിതത്തിന്റെ കണ്ണാടി കൂടിയാണ്. കൃഷിയിടങ്ങളിലും ഉത്സവവേളകളിലും വിവാഹ ആഘോഷങ്ങളിലും തൊഴിലിടങ്ങളിലും നാടൻ പാട്ടുകൾക്ക് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. വയലിൽ നെല്ല് നടുമ്പോൾ തൊഴിലാളികളുടെ ക്ഷീണമകറ്റാൻ പാടിയിരുന്ന ഞാറ്റുപാട്ടുകൾ, വള്ളം കളിയോടനുബന്ധിച്ച് പാടുന്ന വഞ്ചിപ്പാട്ടുകൾ, കുട്ടികളെ ഉറക്കാൻ അമ്മമാർ പാടുന്ന താരാട്ടുപാട്ടുകൾ, കൂടാതെ കല്യാണപ്പാട്ടുകൾ, കളിപ്പാട്ടുകൾ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ കേരളത്തിലെ നാടൻ പാട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നാടൻ പാട്ടുകൾ വിനോദം മാത്രമല്ല, അവ നമ്മുടെ ചരിത്രവും ജീവിത രീതികളും ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്ന സാംസ്കാരിക രേഖകളാണ്. ലളിതമായ ഭാഷയും മനോഹരമായ ഈണവുമാണ് ഇവയുടെ പ്രത്യേകത. ഇന്നത്തെ തലമുറയ്ക്ക് നാടൻ പാട്ടുകളെ പരിചയപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം നാടൻ പാട്ടുകൾ നമ്മുടെ സംസ്കാരത്തിന്റെ വേരുകളാണ്. നാടൻ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒരു പാട്ട് മാത്രമല്ല, ഒരു നാടിന്റെ ഹൃദയമിടിപ്പാണ്. ഇന്ന് മിത്താരത്തിലൂടെ മനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഒപ്പം മിത്താരത്തിൽ നിന്നിവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജ്നോൾ ഫക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്. 4 o'clock.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക് ആസിഡ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
3: അതെ,

ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരീസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

മുടിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ
1: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്റ്റുഡൻസ് കോർണർ. ഇന്നത്തെ സ്റ്റുഡൻസ് കോർണറിൽ വ്യാഖ്യാനിക്കാവുന്ന AI എന്ന വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് MCA സ്റ്റുഡന്റ് അനീഷ് കെ ജോൺ.
1: നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പല കാര്യങ്ങൾ കാണാറുണ്ട്, പക്ഷേ എക്സ്പ്ലെയിനബിൾ AI എന്ന് കണ്ടിട്ടുണ്ടോ? ഡോണ്ട് വറി, ഞാൻ ഇന്ന് 2 മിനിറ്റും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എക്സ്പ്ലെയിനബിൾ AI അല്ലെങ്കിൽ HAI എന്താണെന്ന് പറയാം. നിങ്ങളൊരു ഫ്രണ്ടിനോട് ചോദിക്കുന്നു, അട എനിക്കൊരു പുതിയ ഫോൺ വാങ്ങണം, ഏതാ ബെറ്റർ എന്നറിയാമോ? അവൻ നിങ്ങളോട് പറയായിരിക്കും, ഇത് വാങ്ങിച്ചോ, ഇത് നല്ലൊരു ഫോണാണ്. നിങ്ങൾ തിരിച്ചു ചോദിക്കാം, ബട്ട് വൈ? AIയും അതേപോലെയാണ് ആൻസർ തരുമ്പോൾ. നോർമൽ AI അങ്ങനെയാണ് ആൻസർ തരുന്നത്, പക്ഷേ ആ ആൻസർ എങ്ങനെ വന്നു അത് നമുക്കറിയില്ല. ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. AI മിസ്റ്റേക്ക് ചെയ്താൽ റീസൺ കണ്ടുപിടിക്കാൻ പറ്റില്ല. എക്സ്പ്ലെയിനബിൾ AI അല്ലെങ്കിൽ HAI ഫിക്സ് ചെയ്യുന്നു. ഇത് ഡിസിഷൻ മാത്രമല്ല തരുന്നു, ആ ഡിസിഷൻ എന്ത് കാരണമായിട്ടാണ് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഒരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇമാജിൻ ചെയ്യൂ, ഒരു AI ആപ്പ് നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു. നോർമൽ AI പറയും, ലോൺ റിജക്റ്റഡ്. പക്ഷേ എന്തിനു റിജക്ട് ചെയ്തു അതും നമ്മൾ പറയില്ല. എക്സ്പ്ലെയിനബിൾ AI ആണെങ്കിൽ കൂടെ അതിന്റെ കാരണം പാസ്റ്റ് പേയ്മെന്റ് റെക്കോർഡ് കാണും, നിങ്ങളുടെ പാസ്റ്റ് പേയ്മെന്റ് റെക്കോർഡ് കുറവാണ് അല്ലെങ്കിൽ അതിന്റെ ഇൻകവും കുറവാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തരുന്ന റിപ്ലൈയുടെ ഡിസിഷൻ കൂടെ ആ റിപ്ലൈ എങ്ങനെ വന്നു എന്നും കൂടെ എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് അതിനകത്ത് കൊടുത്തിരുന്നത് കൂടെ ആ സിസ്റ്റത്തിൽ നമുക്ക് ട്രസ്റ്റ് കൂട്ടും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ തരാം. ഗൂഗിൾ മാപ്സ് പെട്ടെന്ന് റൂട്ട് മാറ്റി തരുമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കി നോർമൽ AI അതിനൊരു റീസൺ പറയില്ല. എക്സ്പ്ലെയിനബിൾ AI മുന്നിൽ ഹെവി ട്രാഫിക് ഉണ്ട്, അതും കൊണ്ട് റൂട്ട് മാറ്റുന്നു, ഇല്ലെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ ഉണ്ട് അതുകൊണ്ട് അവിടെ റൂട്ട് മാറ്റുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഡിസിഷന് സെൻസ് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. HAI എന്തിനു ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ട്രസ്റ്റ് കൂട്ടാനും ഫെയർനെസ് മനസ്സിലാക്കി തരാനും ഫെയർനെസ് ആക്കാനും സേഫ്റ്റി നമുക്ക് മനസ്സിലാക്കി തരാനും ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനായിട്ടും ലേണിങ്ങിനുമായിട്ടാണ് നമുക്ക് HAI ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് നമുക്കൊരു കോളേജ് ലൈഫ് റിലേറ്റഡ് എക്സാമ്പിൾ തരുവാണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റുഡൻറ് ക്വസ്റ്റിന് ആൻസർ സ്റ്റെപ്സ് വിട്ട് നേരെ ഫൈനൽ ആൻസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് സ്റ്റെപ്സിൻ്റെ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിന് വിശ്വസിക്കാൻ പറ്റും. സ്റ്റെപ്സ് കണ്ടിട്ട് ടീച്ചേഴ്സിന് കാര്യം ക്ലിയർ ആവും. എക്സ്പ്ലെയിനബിൾ AI അതേപോലെയാണ്, സ്റ്റെപ്സ് കാണിക്കുന്നത്. അതുകൊണ്ട് ചുരുക്കമായി പറഞ്ഞാൽ എക്സ്പ്ലെയിനബിൾ AI എന്ന് പറഞ്ഞാൽ ആ AI ആണ്. കരാറെടുക്കുമ്പോൾ എന്തുകൊണ്ടെടുത്തെന്ന് ഓപ്പണായിട്ട് പറയാം. ഇത് നമ്മൾ ടെക്നോളജി നല്ല രീതിയിൽ വിശ്വസിച്ച് സേഫായി യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും.
0: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് സ്റ്റുഡൻസ് കോർണർ. സ്റ്റുഡൻസ് കോർണറിൽ വ്യാഖ്യാനിക്കാവുന്ന AI ഈ വിഷയത്തെ കുറിച്ച് ഇത്രയും നേരം സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജ് MCA സ്റ്റുഡന്റ് അനീഷ് കെ ജോൺ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരും. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കും. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122, 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി,

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേഡിയോ മെക്ഫാസ് 90.4. ടൈം ചെക്ക്.
0: 6 o'clock. ഒരുക്കങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? മുടികൊഴിച്ചൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122. 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ, മഞ്ഞാടി, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ

0: ഫീസിൽ കൂടുന്നുണ്ടോ? പ്രൊഫഷണൽ മൈക്രോ ബ്ലേഡിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്സിനായി എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല. കോൺഫിഡൻസ് ബിഗിൻസ് ഹിയർ. കോൺടാക്ട് 9745611122 9745611122. എല്ലാ പാരിസ് നിയോ പ്രീമിയം ഫാമിലി സലൂൺ മഞ്ഞാടി തിരുവല്ല.
1: റേഡിയോ മാക്ബാസ് 90.4.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: കൊച്ചി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു ഒന്നാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ മൂന്നാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
2: അതിലെ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ട് ആണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
1: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസെ ജസ്റ്റിൻ രണ്ടാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ മൂന്നാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000 പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000 കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75 സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുണ്ടാനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഘാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ, കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ മൂന്നാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. നാലാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ രണ്ടു കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: ആറളം പൊക്കുണ്ടിൽ RRTയുടെ പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കനിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
1: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3rd ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3rd സീസണിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 4 ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ്ണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണ്ണ വിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,05,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് PSatyadevi അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും 1st റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവ്വഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Radio Macfast 90.4 Time Check
3: 7 o'clock.

ഹായ് ഹലോ, നമസ്കാരം. ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനായിട്ടുള്ള സമയം ഇതായിരിക്കാണ് കേട്ടോ. ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. സമയം 7 മണിയാകാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനായിട്ട്. അങ്ങനെ ആ ഒരു കാത്തിരിപ്പിനോട് ചറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആകുമ്പോൾ ദാ ഇവിടെ സോങ്സ് ഓൺ ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോങ്സ് ഓൺ ഡിമാൻഡിൽ ഇന്ന് കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അപ്പം ഇനിയുള്ള 1 മണിക്കൂർ സമയം നമുക്കുള്ള സമയമാണ്. നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് കുറച്ച് കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് യാത്ര ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏത് പാട്ടാണ് എന്ന് നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലെ മെസ്സേജിലൂടെയാണ് പാട്ട് കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാം വാട്സപ്പിലൂടെയാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം. 9495730333 ഇതാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിലാണ് നിങ്ങൾക്ക് ഏത് പാട്ടാണ് വേണ്ടത് എന്ന് മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് മെസ്സേജിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ്. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സിറാജ് ചേട്ടനാണ് കേട്ടോ. ഗുഡ് ഈവനിങ് റേഡിയോ മാക്ഫാസ്റ്റ്. എന്റെ കൂട്ടുകാരായ ജബ്ബാറിനും റാഫിക്കും 2 ഫവാസ്മാർക്കും അക്കുവിനും വേണ്ടി, പിന്നെന്താണ് സൂഫിയും സുജാതയും. ഓക്കെ ചേട്ടൻ എന്നെ ഒന്ന് നൈസായിട്ടൊന്ന് ചതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആദ്യം വേറൊരു സിനിമയെല്ലാം പാട്ട് പറഞ്ഞു ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് മെസ്സേജ് അങ്ങ് എഡിറ്റ് ചെയ്തിട്ട് ആ പാട്ടങ്ങ് മാറ്റിക്കളഞ്ഞു. ആദ്യം ചേട്ടൻ എന്നോട് ആവശ്യപ്പെട്ടത് മേഘസന്ദേശം എന്ന ചിത്രത്തിലെ സോങ്ങാണ് കേട്ടോ. ഓൾറെഡി ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏത് പാട്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മാനത്തെ കായലിൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ്, ഫ്രം ദ മൂവി കള്ളിച്ചെല്ലമ്മ. ഈ ഒരു സോങ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷാജു ചേട്ടനാണ്, ഷാജു മടത്തും വഴി. അപ്പം എന്തായാലും ചേട്ടൻ ആവശ്യപ്പെട്ട ആ മനോഹരമായ ഗാനമാണ് ഇനി അടുത്തതായിട്ട് സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ ഇതാ വരാൻ പോകുന്നത്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ളൊരു സോങ് ആണ് കേട്ടോ. മരതക രാവിൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് ഈ ഒരു സോങ്. ആവശ്യപ്പെട്ടിരിക്കുന്നത് മനോജേട്ടനാണ് കേട്ടോ. മനോജേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് കേൾക്കാം അടുത്തതായിട്ട്. ഇതാവരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ ഒരു ടൈമിൽ എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് അപർണ മോളെ, ഞാൻ മിനി ബാബു. എനിക്ക് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ് എന്ന മൂവിയിലെ ആകാശമാകെ എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ മിനി ചേച്ചി ചോദിച്ചാൽ അങ്ങനെ വെച്ചുതരാതിരിക്കോ? അപ്പം എന്തായാലും അടുത്തതായിട്ട് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ആ ഒരു പാട്ട് മാത്രമല്ല മറ്റൊരു പാട്ടും കൂടി വരുന്നുണ്ട്, നമ്മുടെ ലൂസി ചേച്ചി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഗാനം ചോദിക്കുന്നവരുടെ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലെങ്കിൽ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിൽ ആവണി പൊന്നൂഞ്ഞാൽ അടിക്കാം നിന്നെ ഞാൻ എന്ന ഗാനം കേൾപ്പിക്കണേ. ഒരു പക്ഷേ ഗാനം കേൾപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പരിഭവമോ പരാതിയോ ഒന്നുമില്ല കേട്ടോ. ഏതായാലും ഞാൻ നല്ലൊരു ശുഭരാത്രി അങ്ങോട്ട് നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സ്നേഹപൂർവ്വം ലൂസി ആന്റണി കളവന്ത്ര. അപ്പം എന്തായാലും ലൂസി ചേച്ചി ആവശ്യപ്പെട്ട ആ ഒരു പാട്ടും ഈ രണ്ട് പാട്ടുകളാണ് ഒരുമിച്ച് വരുന്നത്. ആദ്യം ലൂസി ചേച്ചി ആവശ്യപ്പെട്ട ആവണി പൊന്നൂഞ്ഞാൽ എന്ന സോങ്ങും അതിനുശേഷം ആകാശമാകെ എന്ന സോങ്ങും ഒരുമിച്ചാണ് വരുന്നത്. ദാ വരുന്ന പാട്ടുകൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. നമ്മുടെ ആനന്ദൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം അപർണ, ഇന്ന് അന്തരിച്ച നടൻ ഭാഗ്യരാജന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച മിസ്റ്റർ മരുമകൻ എന്ന സിനിമയിലെ ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വായോ വായോ എന്ന് തുടങ്ങുന്ന സോങ് ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു സോങ് ആവശ്യപ്പെട്ടിട്ടുള്ള ആനന്ദൻ ചേട്ടനാണ്. ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു പാട്ട് മാത്രമല്ല കേട്ടോ, നമ്മൾ മറ്റൊരു പാട്ടും കൂടി കേൾക്കുന്നുണ്ട്. ആ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സിന്ധു ചേച്ചിയാണ്. ഫ്രം ചെർപ്പളശ്ശേരിയിൽ നിന്നും മൗനം സ്വരമായ എന്ന ഗാനം വെച്ചുതരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് ഒരുമിച്ച് വരുന്നത്. ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ജോസേട്ടനാണ് ഫ്രം ആഞ്ഞിലിത്താനം. ഓക്കെ, ജോസേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനത്തെ പൂക്കടമുക്കിൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. അപ്പൊ ബാക്കി ആ സിനിമയെക്കുറിച്ചും ആ ഗാനം ചിട്ടപ്പെടുത്തിയതിനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു വലിയൊരു നോട്ട് ചേട്ടൻ അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോസേട്ടനാണ് ഫ്രം ആഞ്ഞിലിത്താനം. ഈ ഒരു പാട്ട് മാത്രമല്ല കേട്ടോ നമ്മൾ കേൾക്കാൻ പോകുന്നത്, മറ്റൊരു പാട്ടും കൂടി നമ്മൾ കേൾക്കുന്നുണ്ട്. ആ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബിജു ഷാരോൺ ആണ് കേട്ടോ. നമസ്കാരം അപർണ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലെ വട്ടയില പന്തലിട്ടോ ഈ പാട്ട് നൽകാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടും നമ്മൾ അടുത്തതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് വരുന്നത്. ദാ വരുന്ന പാട്ടുകൾ കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. പതിയെ എനിക്കിവിടുന്ന് ചാറ്റ പറയാൻ നേരമാകുമ്പോൾ ഒരു പാട്ടും കൂടെ നമ്മൾ കേട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സൽമയത്തെയാണ്. സൽമയത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാട്രീൻ മൊഴി എന്ന് തുടങ്ങുന്ന ഭയങ്കര രസമുള്ളൊരു തമിഴ് സോങ് ആണ്. ആ ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പാട്ടിലൂടെയാണ് ഞാൻ ഇന്ന് പതിയെ ടാറ്റ ബൈ ബൈ പറയുന്നത്. ഒരുപാട് പേര് പാട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാം എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇന്ന് പ്ലേ ചെയ്യാൻ പറ്റാത്ത പാട്ടുകളൊക്കെ നാളെ നമ്മുടെ ദീപചേച്ചി വന്ന് തരുന്നതായിരിക്കും. അപ്പം എന്തായാലും നാളെ സോങ്സ് ഓൺ ഡിമാൻഡിൽ ഈ പാട്ടുകളൊക്കെ പരിഗണിക്കുന്നതായിരിക്കും. നാളെ നിങ്ങൾ അതൊന്ന് മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് പതിയെ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയാൻ സമയമായിട്ടുണ്ട്. അപ്പം ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. ഇത്രയും നേരം പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, മെസ്സേജ് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർജെ അപർണ സൈനിങ് ഓഫ് ഫ്രം സോങ്സ് ഓൺ ഡിമാൻഡ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: റേഡിയോ മെക്ഫാസ് 90.4. ടൈം സെറ്റ്
5: 8 o'clock. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC Road, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
6: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കവികൾ സ്വന്തം ശബ്ദത്തിൽ കവിത അവതരിപ്പിക്കുന്ന പ്രത്യേക റേഡിയോ പരമ്പര. വാക്കുകൾ ചിലപ്പോൾ കേൾക്കപ്പെടുന്നതല്ല, അവ അനുഭവിക്കപ്പെടുന്നതാണ്. ഒരു കവിയുടെ ഹൃദയത്തിൽ ജനിച്ച വരികൾ അവരുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളിലേക്കെത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ഒരു ആത്മീയ കാവ്യസഞ്ചാരം. ഏവർക്കും കാവ്യസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും മലയാളത്തിന്റെ പ്രിയ കവികൾ അവരുടെ സ്വന്തം കവിതകൾ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് കവിത കേൾക്കുന്ന സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളം കേൾക്കുന്ന സമയം കൂടിയാണ്. വാക്കുകൾക്ക് വെറും സൗന്ദര്യമല്ല, ജ്വലിക്കുന്ന ആത്മാവും ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന കവിയാണ് ചന്ദ്രമോഹൻ റാന്നി. മനുഷ്യ ജീവിതത്തിന്റെ സംഘർഷങ്ങളും പ്രതീക്ഷകളും പ്രതിരോധത്തിന്റെ കരുത്തും അദ്ദേഹത്തിന്റെ കവിതകളിൽ ശക്തമായി മുഴങ്ങുന്നു. കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ കവിതാരചനയ്ക്ക് ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് കാവ്യരചനയിൽ സ്ഥാനമുറപ്പിച്ചത്. അധ്യാപക കലാവേദിയുടെ കവിതാ പുരസ്കാരം, തുഞ്ചൻ സ്മാരക കവിതാ പുരസ്കാരം, PSC കാവ്യ പുരസ്കാരം, സെക്രട്ടേറിയറ്റ് പുരസ്കാരം, കുവൈത്ത് സർഗവേദി കവിതാ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ പിന്നീട് ലഭിച്ചു. നാടിറങ്ങിയ കാട്ടാളൻ, ഇലകൾ കാറ്റിനോട്, തങ്കഭസ്മം പോലെ, ഇലത്തുമ്പിലെ പകൽ, എന്റെ പ്രിയപ്പെട്ട കവിതകൾ തുടങ്ങിയ കാവ്യസമാഹാരങ്ങളും അപരാന്നം എന്ന കഥാസമാഹാരവും പുറത്തിറങ്ങി.

അടുത്ത കവിത പടിയിറങ്ങും മുമ്പ്. ജീവിതത്തിൽ നമ്മൾ ധാരാളം പ്രതീക്ഷകളും പ്രത്യാശകളും സൂക്ഷിക്കാറുണ്ട്. എല്ലാവരും പടിയിറങ്ങിപ്പോകണം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരോട് ഉള്ള കടപ്പാട് ബാക്കി വെച്ച് പടിയിറങ്ങിപ്പോകുമ്പോൾ ഉള്ള ചിന്താധാര വെച്ച് പുലർത്തിയ കവിതയാണ് പടിയിറങ്ങും മുമ്പ്.

ക്ഷമിക്ക. തിരയെടുക്കാത്ത യാമങ്ങൾ വീശിടും ഹരിതരാത്രികൾ, അങ്കാരതൃഷ്ണയിൽ സ്വയമെരിഞ്ഞൊരുഷസ്സുകൾ വാർത്തമൈ പിളരുവാൻ ശൂലമെയ്യും പകലുകൾ.

മൂന്നാമതൊരു കവിത കൂടി അവതരിപ്പിക്കുകയാണ്. അത് വൈഖരിയോട് എന്ന കവിതയാണ്. നമുക്കറിയാം വൈഖരി എന്ന വാക്കിന് വാക്കുകളുടെ അമ്മ, അറിവ് എന്നർത്ഥമാണ്. വൈഖരിയോട് ഉള്ള എഴുത്തുകാരന്റെ അഭ്യർത്ഥന. എന്റെ

0: റേഡിയോ മാർക്ക് ഫാസ്റ്റിലെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി കുറെ സമയം പങ്കിടാൻ സാധിച്ചതിൽ ഞാൻ ചന്ദ്രമോഹൻ റാന്നി സന്തുഷ്ടനാണ്. കവിത അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കിയ റേഡിയോ മാർക്ക് ഫാസ്റ്റിനോടും പ്രത്യേകിച്ച് സ്റ്റേഷൻ ഡയറക്ടർ സി എബ്രഹാം തരൂർ സാറിനോടുമുള്ള എന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളട്ടെ.
1: കവിത വായിക്കുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കും, പക്ഷേ കവി വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആത്മാവാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് ശ്രീ ചന്ദ്രമോഹൻ റാന്നിയുടെ കാവ്യശബ്ദം. അടുത്ത ആഴ്ച മറ്റൊരു കവിയുമായി മറ്റൊരു കവിതയുമായി വീണ്ടും കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
4: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
2: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
5: ഹായ്, ഹലോ, റേഡിയോ മാക്ഫാസ്റ്റ് കരിയർ കോമ്പസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കരിയർ കോമ്പസിൽ നമ്മളോടൊപ്പമുള്ളത് മാക്ഫാസ്റ്റ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ നീതു മിസ് ആണ്. നീതു മിസ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് MBA ഓപ്പറേഷൻ, സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഈ മേഖലയിലെ തൊഴിൽ സാധ്യതകൾ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് മിസ്സിൽ നിന്നും കേട്ടറിയാം.
6: MBA ഓപ്പറേഷൻസ്, സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഈ മേഖലയിലെ തൊഴിലവസരങ്ങൾ. ഓപ്പറേഷൻസ് ആൻഡ് ലോജിസ്റ്റിക്സ്, ഈ രണ്ട് വാക്കുകളും തമ്മിൽ ഒരു അന്തരമുണ്ട്, അല്ലെങ്കിൽ വ്യത്യാസമുണ്ട്. സ്ഥാപനത്തിന്റെ ഉൽപാദനവും സേവന പ്രക്രിയയുമെല്ലാം കാര്യക്ഷമമായി നടത്തുന്നതിന്, അത് നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ രീതികൾ പ്ലാൻ ചെയ്യുക, ഇവ ഉൾക്കൊള്ളുന്ന MBA അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഒരു ശാഖയാണ് ഓപ്പറേഷൻസ്. MBA ഓപ്പറേഷൻസ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഓപ്പറേഷൻ അനലിസ്റ്റ്, ഓപ്പറേഷൻസ് മാനേജർ, വെയർഹൌസ് മാനേജർ ഈ നിലയിൽ അല്ലെങ്കിൽ ഈ തൊഴിലവസരങ്ങളാണ് നിലനിൽക്കുന്നത്. അതേസമയത്ത് ഉൽപ്പന്നങ്ങൾ എങ്ങനെ ശേഖരിക്കാം, സംഭരിക്കാം, അവയുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ റൂട്ട് ഡിസൈൻ ചെയ്യുക തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന മേഖലയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ഉദാഹരണമായിട്ട് നമ്മളൊരു ഓൺലൈൻ ഓർഡർ നൽകിയാൽ 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ അവ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്. ഇത് പ്ലാൻ ചെയ്യുന്നതിൽ ലോജിസ്റ്റിക്സ് മാനേജറാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. MBA ഓപ്പറേഷൻസ് അതുപോലെ MBA സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഈ രണ്ട് കോഴ്സുകളിലും ചില വിഷയങ്ങൾ നമ്മൾ ഒരുപോലെ പഠിക്കുന്നുണ്ട്. ഈ പ്രധാന വിഷയങ്ങൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, വെയർഹൌസ് മാനേജ്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഇൻവെന്ററി കൺട്രോൾ, ഗ്ലോബൽ ലോജിസ്റ്റിക്സ്, ഇത് നമ്മൾ രണ്ട് മേഖലയിലും പഠിക്കുന്നതാണ്. എന്നാൽ ചില വിഷയങ്ങൾ, അതായത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, വേൾഡ് ക്ലാസ് മാനുഫാക്ചറിങ്, ഓപ്പറേഷൻ സ്ട്രാറ്റജി, ഇവയെല്ലാം കൂടുതലായിട്ട് MBA ഓപ്പറേഷൻസിൽ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ മാക്ഫസ് കോളേജിൽ MBA ഡ്വൽ സ്പെഷ്യലൈസേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് നമുക്കൊരു സ്പെഷ്യലൈസേഷനായി തന്നെ തിരഞ്ഞെടുക്കാം. അതായത് മറ്റൊരു സ്പെഷ്യലൈസേഷൻ ഒരു പക്ഷേ ഫിനാൻസ് ആകാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആകാം. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ MBA ഇൻ ഓപ്പറേഷൻസ് ആൻഡ് ഫിനാൻസ് അല്ലെങ്കിൽ MBA ഇൻ ഓപ്പറേഷൻസ് ആൻഡ് മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് ലഭിക്കുന്നത്. ഇതുകൂടാതെ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഈ മേഖലയിൽ സെക്ടറൽ സ്പെഷ്യലൈസേഷനും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ MBA ഇൻ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നു. MBA ലോജിസ്റ്റിക്സ് പോലെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അവർ അധികമായി ആഗ്രഹിക്കുന്ന ഒരു ബിരുദ പ്രോഗ്രാമാണ് BBA ലോജിസ്റ്റിക്സ്. നമ്മുടെ കോളേജിൽ BBAയും ഡ്വൽ സ്പെഷ്യലൈസേഷനിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. FYUGP പ്രോഗ്രാമിൽ BBA, FYUGP പ്രോഗ്രാമും ഡ്വൽ സ്പെഷ്യലൈസേഷന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ കോളേജിൽ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, മാർക്കറ്റിംഗ് ഈ മേഖലകളിൽ സ്പെഷ്യലൈസേഷൻ ലഭ്യമാണ്. പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥി സയൻസ്

0: സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന വിഷയം ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളുടെ അഭിരുചികൾ അനുസരിച്ച് നമുക്ക് പ്രോഗ്രാമുകളും കോളേജുകളും തരംതിരിച്ച് തെരഞ്ഞെടുക്കാവുന്നതാണ്. MBA ഓപ്പറേഷൻസ്, അതുപോലെ MBA സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഇവയിലുള്ള തൊഴിലവസരങ്ങൾ ഇന്ത്യയിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. MBA ഓപ്പറേഷൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി മാനുഫാക്ചറിംഗ് കമ്പനികളായ ടാറ്റ, ടൊയോട്ട തുടങ്ങിയ ഓട്ടോമൊബൈൽ സെക്ടറുകൾ, അതുപോലെ നെസ്ലെ പോലെയുള്ള FMCG സെക്ടറുകൾ, ഹോസ്പിറ്റൽ സെക്ടറുകൾ, എയർലൈൻ കാർഗോ സെക്ടറുകൾ, DHL ഫെഡെക്സ് പോലെയുള്ള അന്താരാഷ്ട്ര ലോജിസ്റ്റിക്സ് കമ്പനികൾ, ഈ മേഖലകളിലെല്ലാം, അതുപോലെ റിലയൻസ്, മൈജി പോലെയുള്ള റീറ്റെയിൽ സെക്ടറുകൾ ഇവിടെയെല്ലാം അവർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. ലോജിസ്റ്റിക്സിൽ കൂടുതൽ പ്രാധാന്യവും അല്ലെങ്കിൽ ലോജിസ്റ്റിക്സിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ കുട്ടികൾ ലോജിസ്റ്റിക്സ് കമ്പനികൾ, ഇ കൊമേഴ്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് മുതലായ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, എയർലൈൻ, കാർഗോ മുതലായ മേഖലകളിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ ടെർമിനൽ വരുന്നതോടുകൂടി തന്നെ ലോജിസ്റ്റിക്സ് മേഖലയിൽ കേരളത്തിന് അകത്തും പുറത്തും വളരെയധികം തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. UAE, ജർമ്മനി, കാനഡ എന്നിവിടങ്ങളിൽ സപ്ലൈ ചെയിൻ ആൻഡ് ഓപ്പറേഷൻസ് സ്കിൽ ഉള്ളവരുടെ ആവശ്യങ്ങൾ ഏറെയാണ്. പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സ് ഓട്ടോമേഷൻ, ഗ്രീൻ ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻ അനാലിസ്റ്റ്, AI ഇൻ സപ്ലൈ ചെയിൻ എന്നിവയിൽ ട്രെയിൻഡ് ആയവർക്ക് വളരെയധികം ജോലി സാധ്യതയുണ്ട്. MBA ഓപ്പറേഷൻസ്, അതുപോലെ MBA സപ്ലൈ ചെയിൻ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രത്യേക യോഗ്യതകൾ വേണമോ എന്നുള്ളത് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ്. ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം മിനിമം 50% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. കൂടാതെ KMAT, CAT, CMAT തുടങ്ങിയ എൻട്രൻസ് എക്സാം പാസ്സാകുക. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മാക്ഫാസ്റ്റിൽ MBA ഓപ്പറേഷൻസ്, അതുപോലെ MBA സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സിൽ പ്രവേശനം നേടാം. ഇവ കൂടാതെ ഒരു റിട്ടേൺ ടെസ്റ്റ്, അതുപോലെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. 2 വർഷമാണ് MBA ഓപ്പറേഷൻസ്, അതുപോലെ MBA സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. എഞ്ചിനീയറിംഗ്, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ ബിരുദധാരികൾക്കാണ് MBA ഓപ്പറേഷൻസ് കൂടുതൽ അഭികാമ്യം എന്നൊരു മിഥ്യാധാരണയുണ്ട്. ഗ്രാജുവേഷൻ കോഴ്സ് ഏതായാലും MBA ഓപ്പറേഷൻസ്, MBA സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് തെരഞ്ഞെടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മാക്ഫസ് കോളേജിൽ കേസ് സ്റ്റഡീസ്, ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഇവയെല്ലാം എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എടുക്കുന്ന സ്പെഷ്യലൈസേഷന് അനുകൂലമായ എക്സ്പോഷർ ലഭിക്കുന്നു. ഗ്രാജുവേഷൻ കോഴ്സ് ഏതായാലും വിദ്യാർത്ഥികൾക്ക് MBA ഓപ്പറേഷൻസ് അല്ലെങ്കിൽ MBA സപ്ലൈ ചെയിൻ തിരഞ്ഞെടുക്കാമെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. നന്നായി പഠിക്കുകയും ആഗോള ട്രെൻഡുകൾ പിന്തുടരുകയും ചെയ്താൽ ഈ മേഖലയിൽ വലിയ മുന്നേറ്റം സാധ്യമാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിൽ MBA ഓപ്പറേഷൻ, സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഈ മേഖലയിലെ തൊഴിൽ സാധ്യതകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് മാക്ഫാസ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ നീതു മിസ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നമസ്കാരം. ചെറുകഥകളുടെ ലോകമായ കഥാസരിസാഗരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജി അമൃത കാർത്തിക. ഇന്ന് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ എഴുത്തുകാരിയും സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസസ് പത്തനംതിട്ടയിലെ ലെക്ചറർ കൂടിയായ അനുജ സജീവ് എഴുതിയ 27 കൊലപാതകങ്ങൾ. പെന്തക്കോസ്ത് സഭയുടെ വർക്ക്ഷിപ്പ് സെന്ററിൽ നിന്നും ഉച്ചത്തിൽ ഉയരുന്ന ശബ്ദം കേട്ടാണ് രാവിലെ ഉണരുന്നത്. ഈ ശബ്ദം കേട്ടിട്ടാവണമെന്ന് തോന്നുന്നു. എന്റെ പട്ടിക്കുട്ടൻ വല്ലാതെ കുരയ്ക്കുന്നുണ്ട്. കതക് തുറന്ന് അവന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് പേടിച്ചരണ്ടു നിൽക്കുന്ന അവനെ കാണുന്നത്. എന്തു പറ്റിയടാ? അവനെ തലോടിയപ്പോൾ എന്റെ അടുത്തേക്ക് വിറച്ചുകൊണ്ട് മാറി നിന്നു. വർക്ക്ഷിപ്പ് സെന്ററിൽ നിന്നുള്ള ശബ്ദം വീണ്ടും ഉയർന്നു. എന്ത് പാവമാണ് എന്റെ പട്ടിക്കുട്ടൻ. കഴിഞ്ഞയാഴ്ച സംഭവിച്ച 27-ാമത്തെ കൊലപാതകത്തിന് സാക്ഷിയായതിന്റെ ഞെട്ടലിൽ നിന്നും ഞാൻ ഇതുവരെ മുക്തയായിട്ടില്ല. ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ബ്രൂട്ടലായ കൊലപാതകം. ഞാൻ തലയ്ക്ക് കൈകൊടുത്തു മിണ്ടാതെയിരുന്നു. മനസ്സ് ആകെ മരവിച്ചുപോയി. വീർത്ത മുഖവും ഉണ്ട കണ്ണുകളുമായി പാത്തു പതുങ്ങി വരുന്ന ഒരു കണ്ടൻ പൂച്ചയാണ് കഥാപാത്രം. ബ്രഹ്മരക്ഷസ് എന്ന പേരിൽ നാട്ടിൽ പ്രമുഖൻ. പട്ടിക്കുട്ടന്റെ പാത്രത്തിലിട്ടിരിക്കുന്ന ആഹാരമാണ് അവന്റെ ലക്ഷ്യം. മിട്ടു നല്ല ഉറക്കത്തിലാണ്. പൂച്ച വന്നതും ഉറക്കത്തിൽ നിന്നും അവൻ ഉണർന്നു. പൂച്ചയ്ക്ക് നേരെ കുരിച്ചുകൊണ്ട് ഒറ്റച്ചാട്ടം, പിന്നീട് ഒരു യുദ്ധമായിരുന്നു. ഇതൊരു പതിവ് കലാപരിപാടിയായി മാറി. പൂച്ചയുടെ വരവ് മിട്ടുവിന്റെ മനസമാധാനത്തോടെയുള്ള ഉറക്കത്തിന് ഭംഗം വരുത്താൻ തുടങ്ങി. ബ്രഹ്മരക്ഷസിന്റെ ആക്രമണം അവന്റെ മുഖത്തും കണ്ണുകൾക്കുമുണ്ടാക്കുന്ന ക്ഷതങ്ങൾ, പകയുടെ കടുത്ത രോക്ഷം അവന്റെ മനസ്സിൽ നിറച്ചു. അത് പൂച്ചവംശത്തിനു തന്നെ കേടുവരുത്തുമെന്ന് അന്നൊന്നും അറിഞ്ഞില്ല. രാവിലെ മുറ്റത്ത് ചത്തുകിടക്കുന്ന വലിയൊരു പൂച്ചയാണ് കണി കാണുന്നത്. വീർത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചുമിട്ടു നോക്കിയപ്പോൾ ഒരടയാളങ്ങളും ദേഹത്തില്ല. എന്തു പറ്റിയതാണ് ഈ പൂച്ചയ്ക്ക്? അയൽവാസികൾ പറഞ്ഞപ്പോഴാണ് പൂച്ചയെ പട്ടി പിടിച്ചതാണെന്ന് മനസ്സിലായത്. ഒരു ഭാവഭേദവുമില്ലാതെ കസേരയിൽ കിടന്നുറങ്ങുന്ന മിട്ടുവിന്റെ നേരെ സംശയത്തിന്റെ ആദ്യ നിഴൽ പതിഞ്ഞു. എന്റെ ബാല്യകാലത്ത് പൂച്ചകൾ ചത്താൽ എന്ന് പ്രയോഗിക്കയില്ല, മരിച്ചാലെന്നായിരിക്കും. ശവസംസ്കാരം വളരെ ഉപചാരപൂർവം നടത്തുമായിരുന്നു. പൂക്കൾ കൊണ്ട് കുഴിമാടം അലങ്കരിക്കും. കുഴി മൂടിക്കഴിഞ്ഞാൽ പൂക്കൾ നിരത്തും. പിന്നെ കുറേ കണ്ണുനീരും. പതിവ് തെറ്റിക്കാതെ ഒരു ചെറിയ കുഴിയെടുത്തു. ശവസംസ്കാരം നടത്തുന്നതിനായി പൂച്ചയെടുത്തു കുഴിയിലിട്ടു. ഇട്ടുകഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുഴിയുടെ ആഴം പൂച്ചയ്ക്ക് അനുയോജ്യമല്ല എന്നത്. സമയം കഴിയും തോറും അത്രയ്ക്കത് വീർത്തിട്ടുണ്ടായിരുന്നു. ചുരുട്ടിക്കൂട്ടി കുറേ മണ്ണും കൂടി വശങ്ങളിൽ നിന്നും വെട്ടിയെടുത്ത് ഒരു വിധത്തിൽ കുഴി മൂടി. കണ്ണിൽ കണ്ട കുറച്ച് പൂക്കൾ പറിച്ച് കുഴിമാടത്തിൽ വെച്ചു. പിന്നീട് പലപ്പോഴായി ചത്ത പൂച്ചകൾ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ബ്രഹ്മരക്ഷസിന്റെ വരവും പോക്കും ആക്രമണവും നടക്കുന്നുണ്ട്. അതിനനുസരിച്ച് ചത്ത പൂച്ചകളുടെ എണ്ണവും ഏറി വരുന്നു. മിട്ടുവിന്റെ 7-ാമത്തെ കൊലപാതകം ഒരു റീലായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തിലാണ്. കസേരയിൽ പതിവ് പോലെ ഞാനെന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മന്ത്രവുമായി മിട്ടുവിന്റെ മയക്കം. 7-ൽ നിന്നും 27-ലേക്കുള്ള നീണ്ട യാത്ര എന്റെ ഉള്ളിലാണ് കുറ്റബോധത്തിന്റെ ആഴം കൂട്ടുന്നത്. കാരണം അവന്റെ അമ്മ ഞാനാണല്ലോ. വീട്ടിലെത്തിയ ഒരു കുറിഞ്ഞി പൂച്ചയെ ആഹാരം കൊടുത്തു മയക്കി എന്നോടടുപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് 27-ാമത്തേത്. മിട്ടുവിനെ ഞാനിനി വിഷം കൊടുത്തു കൊല്ലും. ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന അവന്റെ മുഖത്തേക്ക് വെള്ളം കോരിയൊഴിച്ച് ആക്രോശിക്കുമ്പോൾ കുറിഞ്ഞിപ്പൂച്ച ഒരു ദുഃഖപുത്രിയായി പിടയുകയായിരുന്നു. ഈ കൊലപാതകങ്ങൾ നടത്തിയ ആളാണ് ഒരു മൈക്കിന്റെ സൗണ്ട് കേട്ടു നിന്ന് വിറയ്ക്കുന്നത്. ചെവിയിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് അവനോടത് ചോദിച്ചപ്പോൾ അരുമമുഖം എന്നോട് ചേർത്തുവെച്ച് നിൽക്കുകയാണ് അവൻ. ഞാൻ വെറുമൊരു നിരപരാധിയാണമ്മേ എന്നു പറയുന്ന പോലെ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കഥാസരസാഗരത്തിൽ ശ്രോതാക്കൾ ഇന്ന് കേട്ട കഥ പത്തനംതിട്ട സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസസിലെ ലെക്ചററും എഴുത്തുകാരിയുമായ അനുജ സജീവ് എഴുതിയ 27 കൊലപാതകങ്ങൾ. ഇന്ന് ഈ കഥ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് കഥാസരസാഗരത്തിൽ നിന്ന് വിട പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012 5866 61.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
3: എന്താ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ.
4: മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
5: പഴയകാല ഓർമ്മകൾ.

അമ്മയുടെ മാധുര്യം തുളുമ്പുന്ന ഒരു പിടി പഴയ ഗാനങ്ങളൊക്കെയായി നിശാഗന്ധിയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഒപ്പമുള്ളത് ഞാൻ ആർജി അപർണ. ഇന്ന് നിശാഗന്ധിയിൽ നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് മല്ലിക ബാണൻ തന്റെ വില്ലെടുത്തു എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് തവണ നിശാഗന്ധിയിൽ ഈ ഒരു ഗാനം നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലും ഈ ഗാനത്തിനോടുള്ള ഇഷ്ടം അത്രമേൽ പ്രിയപ്പെട്ടതാണല്ലേ. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണിത്. 1973 പ്രദർശനശാലകളിൽ എത്തിയ അച്ചാണി എന്ന ചിത്രത്തിലേതാണ് കേട്ടോ ഈ മനോഹരമായ ഗാനം. പി ഭാസ്കരനാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ മാഷും. ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രൻ, പി മാധുരി എന്നിവർ ചേർന്നിട്ടാണ്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

കലാകാരിയുടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രമായിരുന്നു കള്ളിച്ചെല്ലമ്മ. 1969 കേട്ടോ ഈ ചിത്രം പ്രദർശനശാലകളിലെത്തിയത്. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പെണ്ണിന്റെ കഥയായിരുന്നു ചിത്രം നമ്മളോട് പറഞ്ഞത്. ഈ ചിത്രത്തിലെ കരുമുകിൽ കാട്ടിലെ എന്ന് തുടങ്ങുന്ന മനോഹരമായ പ്രണയഗാനമാണ് നിശാഗന്ധിയിൽ ഇനി അടുത്തത്. ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രനാണ്. ഈ ഗാനത്തിനായി കാതോർക്ക നിശാഗന്ധിയിലൂടെ.

ഗാനത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നത് ചില ഗാനങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ പോലും അറിയാതെ ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ആ പഴയ കാലഘട്ടത്തിലേക്ക് തെന്നി വീണു പോവാറുണ്ടല്ലേ. അത്രയും മനോഹരമായിട്ടുള്ള ഗാനങ്ങളൊക്കെയാണ് നിശാഗന്ധിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പൊന്നുഷസിൻ ഉപവനങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. വിഷുക്കണി എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. 1977 ഈ ചിത്രം പ്രദർശനശാലകളിൽ എത്തുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ് സനിൽ ചൗധരിയാണ് കേട്ടോ ഈണം പകർന്നിരിക്കുന്നത്. പി ജയചന്ദ്രന്റെ ശബ്ദമാധുര്യത്തിൽ നമുക്ക് ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ടല്ലേ. 1972 കേട്ടോ ഈ ചിത്രം പ്രദർശനശാലകളിൽ എത്തുന്നത്. ഇന്ന് നമ്മൾ നിശാഗന്ധിയിലൂടെ ഈ ചിത്രത്തിലെ സീത പക്ഷി എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കാൻ പോകുന്നത്. വയലാറിന്റെ വരികളാണ് ജി ദേവരാജൻ മാഷിന്റെ സംഗീതം, പി സുശീലാമ്മയുടെ ശബ്ദമാധുര്യം. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

1970 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നിഴലാട്ടം. ഈ ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമാണ് കേട്ടോ യക്ഷഗാനം മുഴങ്ങി എന്ന് തുടങ്ങുന്നത്. ഒരുപാട് കാലം മുന്നോട്ട് പോയിട്ടും ഈ ഒരു പാട്ടിന്റെ പുതുമ ഇന്നും മാറിയിട്ടില്ല എന്നതാണ് സത്യം. അത്രമേൽ ആരാധകരാണ് കേട്ടോ ഈ ഒരു ഗാനത്തിന് ഇന്നുമുള്ളത്. അതും തലമുറ വ്യത്യാസമന്യേ. വയലാറിന്റെ വരികളാണ്, സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ മാഷ്, ആലാപനം സുശീലാമ്മയും. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിൽ ഇനി അടുത്തതായി.

1972 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഒരു സുന്ദരിയുടെ കഥ. നമ്മൾ ഇതിനോടകം തന്നെ ഒരു ഗാനം ഈ ചിത്രത്തിലെ കേട്ട് കഴിഞ്ഞല്ലേ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇതേ ചിത്രത്തിലെ അരയിൽ ഒറ്റമുണ്ടെടുത്ത പെണ്ണ് എന്ന് തുടങ്ങുന്ന ഗാനമാണ്. വയലാറാണ് കേട്ടോ ഈ മനോഹരമായ ഗാനത്തിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ മാഷ്. ആലപിച്ചിരിക്കുന്നത് സാക്ഷാൽ ഗാനഗന്ധർവൻ ദാസേട്ടനും. ഈ ഗാനത്തിനായി കാതോർക്ക നിശാഗന്ധിയിലൂടെ.

90.4 റേഡിയോ വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

1973 പ്രദർശനശാലകളിൽ എത്തിയ ചിത്രമായിരുന്നു ലേഡീസ് ഹോസ്റ്റൽ. ഈ ചിത്രത്തിലെ മുത്തുച്ചിപ്പി തുറന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ശൈന്ദിയിൽ ഇനി അടുത്തത് ശ്രീകുമാരൻ തമ്പിയാണ് വരികൾ ഒരുങ്ങിയിരിക്കുന്നത്. MS ബാബുരാജിന്റെ ഈണമാണ്. പി സുശീല, പി ജയചന്ദ്രൻ എന്നിവർ ചേർന്നിട്ടാണ് ഈ മനോഹരമായ ഗാനത്തിന് ശബ്ദം കൊണ്ട് ജീവൻ പകർന്നിരിക്കുന്നത്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം. നിശാഗന്ധിയിൽ ഇനി അടുത്തതായി

നിശാഗന്ധിയിൽ ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്ന ഗാനം കൃഷ്ണപക്ഷ കിളി ചിലച്ചു എന്നതാണ്. ചിത്രം നഖങ്ങൾ. വയലാറിന്റെ വരികളാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

ഇന്നത് ജി ദേവരാജൻ മാഷും പി മാധുരി, യേശുദാസ് എന്നിവർ ചേർന്നിട്ടാണ് ഈ മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിനായി കാത്തവർക്ക് നിഷാ കന്ദിയിൽ ഇനി അടുത്തതായി

1967 പുറത്തിറങ്ങിയ ചിത്രമാണ് അഗ്നിപുത്രി. ഈ ചിത്രത്തിലെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ നിശാഗന്ധിയിൽ ഇനി അടുത്തത്. വയലാറിന്റെ വരികളാണ്, MS ബാബുരാജന്റെ ഈണം, സുശീലാമ്മയുടെ ശബ്ദം. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

1971 പ്രദർശനശാലകളിൽ എത്തിയ ചിത്രമായിരുന്നു കരകാണ കടലല എന്നത്. ഈ ചിത്രത്തിലെ കാറ്റുവന്നു കള്ളനെ പോലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് നിശാഗന്ധിയിൽ ഇനി അടുത്തത്. വയലാറാണ് ഈ ഒരു ഗാനത്തിന്റെയും വരികൾ ഒരുക്കിയിരിക്കുന്നത്. ഈണം പകർന്നിരിക്കുന്നത് ദേവരാജൻ വാഷും, ആലപിച്ചിരിക്കുന്നത് പി സുശീലാമ്മയാണ് കേട്ടോ. ഈ മധുര മനോഹരമായ ഗാനം നിങ്ങൾക്ക് ഏകിക്കൊണ്ട് ഇന്നത്തെ നിശാഗന്ധിയുടെ അധ്യായത്തിൽ നിന്നും വിട പറയുന്നു ഞാൻ ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.